0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ഒക്ടോബർ മാസം 4 ഞായറാഴ്ച. കൊലവർഷം 1202, കന്നിമാസം 18 പുണർദം നക്ഷത്രം. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞിട്ടുള്ള ഒരു വാചകം നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. വിജയം എന്നത് അന്തിമമേ അല്ല, പരാജയം എന്നത് മാരകവുമല്ല. തുടരാനുള്ള ധൈര്യമാണ് പ്രധാനം. ഒറ്റ വിജയത്തിൽ അഹങ്കരിക്കാനോ ഒരു പരാജയത്തിൽ തളർന്നു പോകാനോ പാടില്ല എന്ന വലിയ പാഠമാണ് ഈ ഒരു വാക്കുകൾ നൽകുന്നത്. ജീവിതയാത്രയിൽ കയറ്റിറക്കങ്ങൾ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമല്ലേ. വിജയിച്ചതുകൊണ്ട് മാത്രം യാത്ര അവസാനിക്കുന്നുണ്ടോ? പരാജയപ്പെട്ടതുകൊണ്ട് മാത്രം എല്ലാം നഷ്ടപ്പെടുന്നുമില്ല. തിരിച്ചടികൾ ഉണ്ടാകുമ്പോഴും പിന്തിരിയാതെ ധൈര്യത്തോടെയും സ്ഥിരതയോടെയും മുന്നോട്ടു പോകാനുള്ള മനോഭാവമാണ് യഥാർത്ഥ വിജയത്തിലേക്ക് നയിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഒക്ടോബർ മാസം 4-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. മനുഷ്യരാശിയുടെ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിന് തുടക്കമിട്ടുകൊണ്ട് സോവിയറ്റ് യൂണിയൻ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക് 1 വിജയകരമായി വിക്ഷേപിച്ചത് 1957 ഒക്ടോബർ 4-നാണ്. ഭൂമിയെ വലം വെച്ച ഈ ചെറിയ ഉപഗ്രഹം ബഹിരാകാശ യുഗത്തിന് ഔദ്യോഗികമായി തുടക്കമിടുകയും അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള സ്പേസ് റേസിന് വഴിയൊരുക്കുകയും ചെയ്തു. മൃഗങ്ങളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനും അവയുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി എല്ലാ വർഷവും ഒക്ടോബർ 4 ലോക മൃഗദിനമായി ആചരിക്കുന്നു. പരിസ്ഥിതിയുടെയും ജന്തുജാലങ്ങളുടെയും സംരക്ഷകനായി കരുതപ്പെടുന്ന ഫ്രാൻസിസ് അസ്സീസിയുടെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ചാണ് 1925 മുതൽ ഈ ദിനം അന്താരാഷ്ട്ര തലത്തിൽ ആചരിച്ചു പോരുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികസനവും ബഹിരാകാശ ഗവേഷണങ്ങൾ മനുഷ്യരാശിക്ക് നൽകിയ സംഭാവനകളും ആഘോഷിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെയുള്ള ദിനങ്ങൾ ലോക ബഹിരാകാശ വാരമായി ആചരിക്കുന്നു. 1957 ഒക്ടോബർ 4 സ്പുട്നിക് വിക്ഷേപണത്തിന്റെയും 1967 ഒക്ടോബർ 10 ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കായാണ് ഈ തീയതികൾ തിരഞ്ഞെടുത്തത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വിപ്ലവകാരിയായ നേതാവും ലണ്ടനിലെ ചരിത്ര പ്രസിദ്ധമായ ഇന്ത്യ ഹൌസ് സ്ഥാപകനുമായ ശ്യാംജി കൃഷ്ണവർമ്മ ജനിച്ചത് 1857 ഒക്ടോബർ 4 വിദേശത്ത് പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ പങ്കാളികളാകാൻ വേദിയൊരുക്കിയ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പത്രവും വിപ്ലവ ചിന്തകൾ വളർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. സ്വതന്ത്ര റഷ്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ വലിയൊരു ആഭ്യന്തര പ്രതിസന്ധികൾ പ്രസിഡന്റ് ബോറിസ് യെൽസിൻ സ്വന്തം പാർലമെന്റ് മന്ദിരത്തിന് നേരെ സൈനിക ആക്രമണത്തിന് ഉത്തരവിട്ടത് 1993 ഒക്ടോബർ 4 എൽസിൽസിനും പാർലമെന്റും തമ്മിലുണ്ടായ കടുത്ത ഭരണഘടനാ പ്രതിസന്ധിയെ തുടർന്ന് നടന്ന ഈ ആക്രമണത്തിൽ 100-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും റഷ്യൻ പ്രസിഡന്റിന് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കുകയും ചെയ്തു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. തനതായ സ്വാഭാവികമായ അഭിനയം കൊണ്ടും നിഷ്കളങ്കമായ ഭാവപ്രകടനങ്ങൾ കൊണ്ടും 90s മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കേറിയ പ്രിയ നടി. കൗമാരപ്രായത്തിൽ തന്നെ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി മലയാള സിനിമയിൽ തന്റേതായ ചരിത്രം കുറിച്ച അഭിനയ പ്രതിഭ. ഇന്ന് ഒക്ടോബർ 4 പ്രശസ്ത ചലച്ചിത്ര നടി ജോമോളിന്റെ ജന്മദിനം. ഗൗരി എന്നാണ് യഥാർത്ഥ പേര്. 1982 ഒക്ടോബർ 4 തൃശൂരിലാണ് ജോമോൾ ജനിച്ചത്. 1989 MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൽ ഉണ്ണിയാർച്ചയുടെ ബാല്യകാലം അവതരിപ്പിച്ചുകൊണ്ടാണ് ജോമോൾ ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത്. തുടർന്ന് അനഘ, മൈ ഡിയർ മുത്തച്ഛൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ബാലതാരമായി തിളങ്ങുകയും ചെയ്തു. 1997 ജയരാജ് സംവിധാനം ചെയ്ത ഇന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രത്തിലെ ജാനകിക്കുട്ടി എന്ന കഥാപാത്രം ജോമോളിന്റെ കരിയറിലെ ഏറ്റവും വലിയ വഴുത്തിരിവായി മാറി. ഈ ചിത്രത്തിലെ അവിസ്മരണീയമായ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക പരാമർശവും ജോമോളിനെ തേടിയെത്തി. തുടർന്ന് പഞ്ചാബി ഹൌസ്, ദീപസ്തംഭം, മഹാശ്ചര്യം, നിറം തുടങ്ങി നിരവധി സൂപ്പർഹിറ്റ് ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ജോമോൾ അവതരിപ്പിച്ചു. വിവാഹശേഷം അഭിനയരംഗത്ത് നിന്ന് ഇടവേളയെടുത്ത ജോമോൾ പിന്നീട് ടെലിവിഷൻ സ്ക്രീനുകളിൽ സജീവമായി. തന്റെ മികച്ച കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന പ്രിയ നടി ജോമോളിന് ഈ ജന്മദിനവേളയിൽ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് കപ്പൽ, ബോട്ട്, വള്ളം ഇവയൊക്കെ പ്രവർത്തിക്കുക. വെള്ളത്താൽ ചുറ്റപ്പെട്ടു എന്ന കാരണത്താൽ അവയൊരിക്കലും മുങ്ങുന്നില്ല. മുങ്ങുന്നു എങ്കിൽ അതിനുള്ള കാരണം പ്രധാനമായും ചുറ്റപ്പെട്ടിരിക്കുന്ന വെള്ളം ഏതെങ്കിലും വിധത്തിൽ അകത്തു പ്രവേശിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതുപോലെ ചുറ്റും ധാരാളം സംഭവങ്ങൾ, നല്ലതും ചീത്തയും സംഭവിക്കുന്നുണ്ടാവാം. ചീത്ത സംഭവങ്ങൾ നമ്മളുടെ ഉള്ളിലേക്ക് കടക്കാത്തിടത്തോളം ഒരു പ്രശ്നവുമില്ല. എന്നാൽ അവയെ നമ്മളെ താഴ്ത്താനുള്ള ഭാരമായി നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ അനുവദിച്ചാലോ? അങ്ങനെ അനുവദിച്ചു എന്ന് കരുതുക, നമ്മുടെ ജീവിതം ദുസ്സഹമാകും. എന്നാൽ അവയെ നമ്മെ താഴ്ത്താനുള്ള ഭാരമായി മനസ്സിന്റെ ഉള്ളിലേക്ക് കടക്കാൻ അനുവദിക്കാതെ നോക്കുക, നമ്മുടെ ജീവിതം സമാധാനപരമായിരിക്കും. നമുക്ക് തീർച്ചയായും സുരക്ഷിതത്വം വേണം. എന്നാൽ അതിലുപരി നാം കാംക്ഷിക്കേണ്ടത് അവസരങ്ങളെയാണ്. കരയിൽ ഒരു ബോട്ട് വളരെ സുരക്ഷിതമാണ്. എന്നാൽ കാലക്രമേണ അതിൻ്റെ അടിഭാഗം ചിതലരിച്ചോ തുരുമ്പിച്ചോ പോകും. വാക്കുകൾ കൊണ്ട് സ്നേഹം യഥാർത്ഥമല്ലെങ്കിലും ഉണ്ടെന്ന് അഭിനയിക്കുന്നതിന് സഹായകമാകും. ചിരിക്കുന്ന മുഖത്തിനുള്ളിൽ പലതും മറച്ചു പിടിക്കാം. പക്ഷേ എന്തൊക്കെ ചെയ്താലും പ്രവൃത്തികൾ അഥവാ കർമ്മങ്ങൾ അവ ഒരിക്കലും കള്ളം പറയില്ല. ഒരു മനുഷ്യന്റെ യഥാർത്ഥ മുഖം പ്രതിഫലിക്കുന്നത് അവന്റെ പ്രവൃത്തികളിലാണ്. ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷയും ഒരു കാലത്തും ജീവിതത്തിലെ ചില അനുഭവങ്ങൾ മോശമാണെന്ന് കരുതി ജീവിതം എന്ന കഥ അവസാനിക്കുന്നില്ല. കാരണം എല്ലാ പുസ്തകത്തിലും ഒന്നെങ്കിലും മോശം ആയ അധ്യായവും സംഭവങ്ങളും ഉണ്ടായിരിക്കും. തകർന്നിടങ്ങളിൽ നിന്നാണ് അതിജീവനം ആരംഭിക്കുന്നത്. പ്രളയം, പ്രകൃതി ദുരന്തങ്ങൾ ഒക്കെ നടക്കുന്ന ഇക്കാലത്ത് ഇത് നമുക്ക് അനുഭവവേദ്യമാണ്. തകർന്നിടത്തു നിന്നാണ് പലപ്പോഴും ഏറ്റവും ശക്തമായ പുതിയൊരു ജീവിതം വീണ്ടും തളർക്കുന്നത്. നമ്മളെ തളർത്തിയ ഇന്നലകൾ തന്നെയാണ് നാളെ നമ്മെ ഏറെ കരുത്തരാക്കുന്നത്. നഷ്ടപ്പെട്ടതിൻ്റെ നോവിനപ്പുറം ഇനിയും ഏറെ നേടാനുണ്ട്. അങ്ങനെയുള്ള ഒരു ലോകം നമുക്ക് മുന്നിൽ കാത്തിരിക്കുന്നു. അതുകൊണ്ട് തളരരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായങ്ങൾ എഴുതപ്പെടാനിരിക്കുന്നേയുള്ളൂ എന്ന് കരുതുക. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമുക്ക് ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in, ഫോൺ 9496000133.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വാവു, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447217111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.

0: നമസ്കാരം. ഇൻഫോ അറ്റ് 7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. ഏഷ്യൻ ഗെയിംസിൽ വെള്ളി മെഡൽ നേടി നാടിന്റെ അഭിമാനമായി മാറിയ ലോങ് ജംപ് താരം എം ശ്രീശങ്കറിനെ പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ തുളസി വീട്ടിലെത്തി അഭിനന്ദിച്ചു. പാലക്കാട് യാക്കരയിലുള്ള ശ്രീശങ്കറിന്റെ വസതിയിലെത്തിയ മന്ത്രി അദ്ദേഹത്തിന് മൊമെന്റോ നൽകുകയും പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടക്കുന്ന പട്ടയമേളയിൽ ജില്ലയിൽ 2872 പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ കെ സുധീർ അറിയിച്ചു. 2500 പട്ടയങ്ങളാണ് ജില്ലയ്ക്ക് ലഭിച്ച ടാർഗറ്റെങ്കിലും ഇതിലും കൂടുതലാണ് വിതരണം ചെയ്യുന്നത്. വിതരണത്തിന് തയ്യാറായവയിൽ 1029 ദേവസ്വം പട്ടയങ്ങളും പാലക്കാട് പട്ടാമ്പി ഒറ്റപ്പാലം അട്ടപ്പാടി ട്രൈബ്യൂണലുകളിലായി 1828 പട്ടയങ്ങളും 14 PARകളും ഉൾപ്പെടുന്നതായി ജില്ലാ കളക്ടർ പറഞ്ഞു. പട്ടയമേളയ്ക്ക് മുന്നോടിയായി ചേർന്ന ആലോചന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടയമേളയുടെ വിജയകരമായ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. ജില്ലാ കളക്ടറാണ് സ്വാഗത സംഘം കൺവീനർ. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ചെയർമാൻ. സംസ്ഥാനത്തെ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ജില്ലാ ആസ്ഥാനങ്ങളിലും തലസ്ഥാനത്തും താമസിച്ച് പഠിക്കുന്നതിനായി പ്രത്യേക പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ സൌകര്യമൊരുക്കാൻ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ തുളസി. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള വിവിധ വികസന പദ്ധതികളുടെയും വായ്പാ വിതരണ പരിപാടിയുടെയും പ്രചാരണ പരിപാടിയായ സമഗ്ര 2026 രണ്ടാം പതിപ്പ് പറളി കോട്ടയിൽ കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പിന്നാക്ക വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ഹോസ്റ്റൽ സംവിധാനങ്ങൾ ഉറപ്പാക്കാൻ കേന്ദ്രമന്ത്രിയുമായും ദേശീയ കോർപ്പറേഷൻ അധികൃതരുമായും ചർച്ചകൾ നടത്തിക്കഴിഞ്ഞുവെന്നും വരും വർഷത്തിൽ തന്നെ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ മറികടക്കാനും കർഷകരുടെ വരുമാനവും ജീവിത നിലവാരവും ഉയർത്താനും പുതിയ കൃഷിരീതികളും ആധുനിക സാങ്കേതിക വിദ്യകളും അനിവാര്യമാണെന്ന് മന്ത്രി കെ എ തുളസി. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി കാർഷിക സാങ്കേതിക വിദ്യകളുടെ പ്രചാരണത്തിനും യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി മലമ്പുഴ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ സംഘടിപ്പിച്ച അഗ്രി ടെക്നോളജി മീറ്റ് 2026 ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കീടനാശിനി പ്രയോഗം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കും മറ്റ് പ്രായോഗിക ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമായി ഡ്രോൺ സാങ്കേതിക വിദ്യ പോലെയുള്ള നവീന ഉപകരണങ്ങളുടെ ഉപയോഗത്തിന് സാധിക്കും. സാങ്കേതിക വിദ്യകൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുന്നതിലൂടെ കൃഷി കൂടുതൽ എളുപ്പമുള്ളതാക്കാനും കർഷകരുടെ ഉൽപാദനക്ഷമതയും സാമ്പത്തിക ഭദ്രതയും വർദ്ധിപ്പിക്കാനും കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. പട്ടികവർഗ പെൺകുട്ടികളുടെ ഉന്നത പഠനം ഉറപ്പാക്കുന്നതിനായി 100 അണിയിൽ അത്യാധുനിക സൌകര്യങ്ങളോട് നിർമ്മിച്ച പുതിയ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ കെട്ടിടം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ തുളസി നാടിന് സമർപ്പിച്ചു. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് മികച്ച ഭക്ഷണവും സുരക്ഷിതമായ താമസവും പഠനാന്തരീക്ഷവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. വകുപ്പിന് കീഴിലുള്ള ഹോസ്റ്റലുകളിൽ കാലാനുസൃതമായി ഭക്ഷണ മെനു പരിഷ്കരിക്കുമെന്നും ഇതിനായി അധിക തുക അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ സാബു സെബാസ്റ്റ്യൻ ഒക്ടോബർ 5, 6, 12, 13, 19, 26, 27 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിൽ തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും വിചാരണ ചെയ്യും. പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ കേടെറ്റ് പരീക്ഷ ജയിച്ച് സർട്ടിഫിക്കറ്റ് പരിശോധന കഴിഞ്ഞിട്ടും വാങ്ങാത്തവർക്ക് ഒക്ടോബർ 17 സർട്ടിഫിക്കറ്റുകൾ കൈപ്പറ്റണമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചു. 2014 മുതൽ 2024 നവംബർ വരെയുള്ള കാലയളവിൽ വിജയിച്ചവർക്കാണ് അവസരം. മലമ്പുഴ ഗവൺമെന്റ് ഐടിയിൽ മെഷനിസ്റ്റ് ട്രേഡിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കും. മെഷനിസ്റ്റ് ട്രേഡിൽ NTC 3 വർഷത്തെ പ്രവൃത്തി പരിചയവും NAC 1 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ശാഖയിൽ 3 വർഷത്തെ ഡിപ്ലോമയോ ഡിഗ്രിയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഓപ്പൺ വിഭാഗത്തിലുള്ള യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഒക്ടോബർ 5 രാവിലെ 10 ITയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. മലമ്പുഴ ഗവൺമെന്റ് ITയിൽ അരിത്തമെറ്റിക് കം ഡ്രോയിംഗ് ട്രേഡിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കും. എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ 3 വർഷത്തെ ഡിപ്ലോമയോ ഡിഗ്രിയോ ഉള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് അവസരം. ഇവരുടെ അഭാവത്തിൽ ഓപ്പൺ വിഭാഗക്കാരെയും പരിഗണിക്കും. അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഒക്ടോബർ 5 രാവിലെ 11 ITയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. പെരിന്തൽമണ്ണ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ താൽക്കാലിക കായിക അധ്യാപക തസ്തികയിലേക്ക് മാസവേതന വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു. യോഗ്യത കായിക വിദ്യാഭ്യാസത്തിൽ ബിരുദാനന്തര ബിരുദം. അസൽ സർട്ടിഫിക്കറ്റുകളും രണ്ട് സെറ്റ് ഫോട്ടോകോപ്പികളും ഒരു പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോയും സഹിതം ഒക്ടോബർ 5 രാവിലെ 10 അഭിമുഖത്തിന് ഹാജരാകണം. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബയോകെമിസ്ട്രി വിഭാഗത്തിലെ സർവീസ് ലാബിലേക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. ഒക്ടോബർ 7 ഉച്ചയ്ക്ക് 2 ലഭിക്കണം. കൊടുവായൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് HMC മുഖേന ദിവസവേതനാടിസ്ഥാനത്തിൽ ഒരു ക്ലീനിംഗ് സ്റ്റാഫിനെ നിയമിക്കുന്നു. അപേക്ഷകർ 50 വയസ്സിൽ കവിയാത്തവരും 7 ക്ലാസ് വിദ്യാഭ്യാസമുള്ളവരുമായിരിക്കണം. ബയോഡേറ്റ, വയസ്സ്, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും അവയുടെ പകർപ്പ് സഹിതം ഒക്ടോബർ 12 ഉച്ചയ്ക്ക് 3 അഭിമുഖത്തിനായി കൊടുവായൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം ഓഫീസിൽ എത്തണം. പാലക്കാട് സർക്കാർ പോളിടെക്നിക് കോളേജിൽ കെമിസ്ട്രി അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഒക്ടോബർ 7 രാവിലെ 10 കൂടിക്കാഴ്ച നടത്തും. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം, നെറ്റ് യോഗ്യതയുള്ളവർക്ക് വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, മറ്റ് യോഗ്യതകൾ എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം പങ്കെടുക്കാം.
1: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in. ഫോൺ 9496000133.
2: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahilya.in, ഫോൺ 9496000133. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
5: ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവർക്കും എഴുത്തോലയിലേക്ക് സ്വാഗതം. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇന്ന് രാവിലെ നിങ്ങൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തോ? രാവിലെ ഇതാ ഇത്ര നേരം ആയിട്ടുള്ളൂ, എന്തെങ്കിലും അച്ചീവ് ചെയ്തോ? ഇത് ചോദിക്കുമ്പോൾ മിക്ക ആളുകളുടെയും മനസ്സിലേക്ക് വരുന്ന കാര്യം, ഇതിപ്പോ ഇത്ര എണീറ്റിട്ട് ഇത്ര സമയമല്ലേ ആയുള്ളൂ, ഇതിനിടയ്ക്ക് എന്ത് അച്ചീവ് ചെയ്യാനാണ്? ഞാൻ അച്ചീവ് ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ. രാവിലെ എഴുന്നേറ്റു, കുളിച്ചു, ജോലിക്ക് വന്നു, അതൊക്കെ ഒരു അച്ചീവ്മെന്റ് ആണോ? ഈ ചിന്തയാണ് പ്രശ്നം, ഇതാണ് പ്രോബ്ലം. നമ്മൾ അച്ചീവ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ ഉടനെ എന്താണ് ചിന്തിക്കുന്നത്? ഒരു പ്രൊമോഷൻ, അല്ലെങ്കിൽ ഒരു പുതിയ ജോലി, ഒരു ബിഗ് സാലറി, 10 കിലോ വെയിറ്റ് ലോസ്, ഒരു വലിയ അവാർഡ്, ഇൻസ്റ്റഗ്രാമിൽ ആളുകൾ കമന്റ് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും. ഇതൊക്കെയാണ് അച്ചീവ്മെന്റ് എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ലൈഫ് അങ്ങനെയല്ലല്ലോ. ഇത് മാത്രമാണോ അച്ചീവ്മെന്റ്? ചില ദിവസങ്ങളിലെ ബെഡിൽ നിന്ന് സമയത്ത് എഴുന്നേറ്റത് തന്നെ ഒരു വിന്നായിരിക്കാം. അലാം അടിച്ചപ്പോൾ 5 മിനിറ്റ് കൂടി എന്ന് പറഞ്ഞിട്ട് വീണ്ടും 3 മണിക്കൂർ കിടന്നുറങ്ങിയില്ലല്ലോ, അതൊരു ബിഗ് വിന്നാണ്. രാവിലെ ഫോൺ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാം തുറക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഫോൺ ഉപയോഗിക്കാതെ അന്നത്തെ ദിവസത്തെ ലഞ്ച് കഴിച്ചു, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, വിൻ. ഇന്നലെ മുതൽ പെൻഡിംഗ് ആയിരുന്ന ആ ഒരു മെസ്സേജിന് റിപ്ലൈ ചെയ്തു, വിൻ. വീട്ടിൽ ആരോടോ ദേഷ്യം വരുമായിരുന്നിട്ടും നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്തു, ഒരു ബിഗ് വിൻ. നമ്മൾ ചെറിയ കാര്യങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന ഫീലിംഗ് വരുന്നത്, ഞാനൊന്നും അച്ചീവ് ചെയ്തിട്ടില്ല എന്ന ഫീലിംഗ് വരുന്നത്. ആക്ച്വലി നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെ കൗണ്ട് ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ ചെറിയ ചെറിയ വിൻസ്, ഈ ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ് ഒക്കെ നമ്മുടെ കണ്ണിൽ പെടുക? ഇനിയും ഞാൻ ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ ഇന്ന് രാവിലെ എന്തെങ്കിലും അച്ചീവ് ചെയ്തോ?

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയട്ടെ. കോൺഫിഡൻസ് എന്ന് പറയുന്ന കാര്യം എവിടെ നിന്നാണ് വരുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് കോൺഫിഡൻസ് വന്നാൽ ഞാൻ തുടങ്ങാം എന്ന് പറയുന്ന ആളുകളുണ്ട്. നോ, ദാറ്റ് ഈസ് എ ബിഗ് നോ. കോൺഫിഡൻസ് പലപ്പോഴും തുടങ്ങിക്കഴിഞ്ഞാണ് വരുന്നത്. നിങ്ങൾ നിങ്ങളോടൊരു ചെറിയ പ്രോമിസ് ചെയ്തു, രാവിലെ 10 മിനിറ്റ് നടക്കാം. നടന്നു. അടുത്ത ദിവസം വീണ്ടും നടന്നു. 3rd day മൂഡില്ലായിരുന്നു, എന്നിട്ടും നിങ്ങൾ നടന്നു. അപ്പോൾ ബ്രെയിൻ എന്താണ് പഠിക്കുന്നത്? ഓക്കെ, ഞാൻ പറയുന്നത്, ഞാൻ എന്നോട് പ്രോമിസ് ചെയ്യുന്ന കാര്യം ഞാൻ ചെയ്യാറുണ്ട്. അവിടെയാണ് കോൺഫിഡൻസ്. ഒരു വലിയ അച്ചീവ്മെന്റ് അല്ല അത്. നമ്മൾ നമ്മളോട് പറഞ്ഞ ചെറിയ കാര്യങ്ങൾ പാലിക്കുന്നതിൽ നിന്നാണ് സെൽഫ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവുന്നത്. അതുകൊണ്ട് വലിയ റെസൊല്യൂഷൻസ് ഒന്നും വേണ്ട, ഇനി മുതൽ എന്റെ ലൈഫ് മാറും. അത് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ എനർജി കുറയും അല്ലേ, അയ്യോ ലൈഫ് മാറാൻ പോവാണോ എന്നൊക്കെ ആലോചിച്ചിട്ട്. പകരം ഇന്ന് ഞാൻ എന്നോട് പറഞ്ഞ ഒരു ചെറിയ കാര്യം ചെയ്യും, അത്ര മാത്രം മതി. നമുക്കിങ്ങനെ ഫണ്ണി ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ഇന്നലെ നമ്മൾ എങ്ങനെയായിരുന്നു, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് പേഴ്സൺ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒറ്റയടിക്കൊന്നും അത് നടക്കില്ല. ഗ്രോത്ത് അങ്ങനെയല്ല. ചില ദിവസങ്ങളിൽ 10 steps നിങ്ങൾ മുന്നോട്ട് പോകുമായിരിക്കും, ചില ദിവസങ്ങളിൽ 1 step മാത്രമായിരിക്കും, ചില ദിവസങ്ങൾ സ്റ്റാൻഡിങ് സ്റ്റില്ലായിരിക്കും അല്ലേ, നമുക്ക് പോകാൻ പറ്റില്ലായിരിക്കും. പക്ഷെ അതും അച്ചീവ്മെൻ്റ് ആണ്, അത് ഓക്കെയാണ്. കാരണം ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഡ്രമാറ്റിക് ആയിരിക്കണം എന്നില്ല. ഇന്ന് ഇന്നലെയേക്കാൾ 1% അല്ലെങ്കിൽ 2% ബെറ്റർ ആയാൽ മതി. ഇന്നലെ 30 മിനിറ്റ് വേസ്റ്റ് ചെയ്തെങ്കിൽ ഇന്ന് അത് കുറച്ച് 20 മിനിറ്റ് ആക്കൂ. ഇന്നലെ വർക്കൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ഇന്നൊരു 10 മിനിറ്റ് നടക്കൂ. ഇന്നലെ ബുക്ക് തുറന്നില്ലെങ്കിൽ ഇന്ന് 2 pages കൂടെ വായിക്കൂ. സ്മോൾ ആണ്, യെസ്, ബട്ട് റിപ്പീറ്റഡ്ലി ചെയ്യുമ്പോൾ മാജിക് ഹാപ്പൻസ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഒരു ചെറിയ കോയിൻ കയ്യിലെടുത്താൽ ഇതുകൊണ്ട് എന്ത് ചെയ്യാനാ എന്നല്ലേ ചിന്തിക്കുന്നേ? ഒരു രൂപ കോയിൻ ഇപ്പൊ എന്തിനാ അല്ലേ അങ്ങനെ ചിന്തിക്കും. പക്ഷെ ദിവസവും ഒരു കോയിൻ മാറ്റിവെച്ചാൽ ഒരു മന്ത് കഴിഞ്ഞാൽ എത്രയുണ്ടാവും? ഒരു ഇയർ കഴിഞ്ഞാൽ എത്രയുണ്ടാവും? അത് തന്നെയാണ് ഈ സ്മോൾ വിൻസും. ഒരു ദിവസം 10 മിനിറ്റ് വായിക്കുക, ഒരു ദിവസം 15 മിനിറ്റ്സ് വാക്കിങ്ങിന് വേണ്ടി മാറ്റിവെക്കുക, ഒരു ദിവസം നേരത്തെ ഉറങ്ങുക, ഒരു ദിവസം ഫോൺ കുറച്ച് മാത്രം ഉപയോഗിക്കുക, ഒരു ദിവസം അൺനെസസറി ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് വെറുതെ ഇങ്ങനെ വഴക്കിടുന്നത് ഒഴിവാക്കുക. ഒറ്റയ്ക്ക് നോക്കുമ്പോൾ ഒന്നുമല്ല, പക്ഷെ ഇവ റിപ്പീറ്റ് ചെയ്താൽ നമ്മൾ പതിയെ മറ്റൊരു വേർഷൻ ഓഫ് അവർ സെൽഫ്സ് ആയിട്ട് മാറുകയാണ്. അതുകൊണ്ട് വലിയ ട്രാൻസ്ഫോർമേഷൻ കാണുന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ ശ്രമങ്ങളെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യരുത്. ബ്രിക്ക് ബൈ ബ്രിക്ക് ആണ് വാൾ ഉണ്ടാകുന്നത് അല്ലെ. ഒരു വലിയ മതിൽ കെട്ടുന്നത് ഒറ്റയടിക്ക് ഇങ്ങനെ നിരത്തി വെക്കുന്നതല്ല, ഓരോന്നോരോന്നായിട്ട് അടുക്കി വെച്ചിട്ടാണ് വലിയ മതിലുകൾ സൃഷ്ടിക്കുന്നത്. ചൈനയിലെ വൻമതിൽ പോലും അങ്ങനെയല്ലേ സൃഷ്ടിച്ചത്. അപ്പോൾ ഒരു ഒറ്റ ബ്രിക്കിനെ നോക്കി ഇതുകൊണ്ട് എന്താകാനാ എന്ന് ചോദിച്ചാൽ ഈ വാൾ ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: സോ ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ച് അങ്ങോട്ട് തരാണ്. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഇന്ന് ഞാൻ എന്താണ് ചെയ്തത് എന്ന് സ്വയം ചോദിക്കൂ. ബിഗ് അച്ചീവ്മെന്റ്സ് ഒന്നും തിരയേണ്ട, സ്മോൾ വിൻസ് മാത്രം നോക്ക്. സമയത്ത് എഴുന്നേറ്റോ, ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തോ, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞയാളെ വിളിച്ചോ, 15 മിനിറ്റ്സ് ഞാൻ നടന്നോ, ഞാൻ വളരെ എന്താ പറയുക ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കോൺവെർസേഷൻ അവോയ്ഡ് ചെയ്യാതെ ഞാൻ ഹാൻഡിൽ ചെയ്തോ, ഞാൻ ഇന്ന് എന്നോട് പറഞ്ഞൊരു പ്രോമിസ് പാലിച്ചോ, ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചെറിയ ചെറിയ വിൻസാണ്, ചെറിയ ചെറിയ വിജയങ്ങളാണ്. ഈ ചെറിയ ചെറിയ വിൻസ്, ഈ ചെറിയ ചെറിയ വിജയങ്ങൾ വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാം. കാരണം ചില ദിവസങ്ങളിൽ മോട്ടിവേഷൻ നിങ്ങളെ തേടി വരില്ല, അന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചിലപ്പോൾ എവിഡൻസ് കാണിക്കേണ്ടി വരും. ലുക്ക്, നീ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല, നീ സ്ലോലി മൂവിംഗ് ആണ്. ആൻഡ് മേ ബി നമ്മുടെ കോൺഫിഡൻസ് ഒരു ദിവസം പെട്ടെന്ന് വരുന്നതല്ല, ദിവസവും ചെയ്യുന്ന ഈ ചെറിയ ചെറിയ വിൻസ് ചേർന്നാണ് അത് ബിൽഡ് ആവണേ. അതുകൊണ്ട് വലിയ വിക്ടറി വേണ്ട, ടൈനി വിൻ മതി. നാളെ അനദർ വൺ, ഡേ ആഫ്റ്റർ അനദർ വൺ. ഒടുവിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എപ്പോഴാ ഇത്രയും ദൂരെ എത്തിയത് എന്ന് നമ്മൾ തന്നെ അത്ഭുതപ്പെടും. സോ ഗോ വിൻ ദ മോർണിംഗ്, വൺ ടൈനി വിൻ അറ്റ് എ ടൈം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യ മേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്. പ്രതിഭകൾ ഇവിടെ അതിഥികളാകുന്നു.
4: നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ പോലീസുകാർ. ഈ പോലീസുകാരുടെ പ്രശ്നങ്ങൾ ആരാണ് പരിഹരിക്കുക? പോലീസുകാരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അവരവരുടെ ഡ്യൂട്ടിക്കിടയിൽ എത്രത്തോളം ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്? അതൊക്കെ നമുക്കറിയണ്ടേ? അറിയാം ഇന്നത്തെ ഗസ്റ്റ് റൂമിലൂടെ. നമസ്കാരം, വെൽക്കം ടു ഗസ്റ്റ് റൂം. ദിസ് ഇസ് ആർജെ സുനിൽ. എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു KP വിജയകുമാർ, IPS, റിട്ടയർഡ് SP. നമുക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ഗസ്റ്റ് റൂമിലേക്ക്. സർ, സ്വാഗതം.
5: താങ്ക് യു.
4: സുഖമായിട്ടിരിക്കുന്നു?
5: യെസ്, സുഖമായിരിക്കുന്നു.
4: എങ്ങനെയാണ് റിട്ടയർമെന്റ് ലൈഫ്?
5: റിട്ടയർമെന്റ് ലൈഫ് ഈസ് ആക്ച്വലി കുറച്ച് പൊതു കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ഇതായിട്ട് പോകുന്നുണ്ട്. അവിടെ ക്ലബുണ്ട്, പിന്നൊരു നന്മ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ADGP വിജയൻ സാറിന്റെ ഐഡിയയിലുള്ള ഒരു നന്മ, അതിന്റെ ഒരു പാലക്കാട് പേട്ടണായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവര് MBT നന്മ എന്നുണ്ട്. അപ്പോൾ ചില ചില അങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ ഓഫ്കോഴ്സ് മറ്റുള്ള ചില ചില ഫംഗ്ഷനിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ അങ്ങനെ പോകുന്നു.
4: ആ ഒരു പഴയ ലൈഫ് മിസ് ചെയ്യുന്നുണ്ടോ? സർവീസിലുണ്ടായിരുന്ന
5: തീർച്ചയായിട്ടും മിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മള് അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് ഒരുപക്ഷെ നമുക്ക് ചില സാഹചര്യങ്ങളും അതുപോലെ തന്നെ ചില അനുഭവങ്ങളൊക്കെ നമുക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ അല്ലെങ്കിൽ നേരിൽ കാണുമ്പോഴോ പലപ്പോഴും നമ്മളായിരുന്നെങ്കിൽ എന്ന് ഒരു ചിന്ത സ്വാഭാവികമായിട്ട് വരാറുണ്ട്. ചില കാര്യങ്ങൾ ഒക്കെ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് പോലീസിലുള്ള ചില ഒരു കാഴ്ചകളിലൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു തോന്നാറുണ്ട്. ഇതൊരു നിർബന്ധമുള്ള കാര്യമാണ്, ഒരു അനിവാര്യതയാണ്. നമ്മൾ റിട്ടയർമെന്റ് എന്ന എല്ലാവർക്കും വേണമല്ലോ. സ്വാഭാവികമായിട്ടും നമ്മുടെ ആ ഊർജ്ജവും അതുപോലെ തന്നെ ഒരു ഏജിങ് വെറുതൊരു ഫാക്ടറാണ്. സോ നാച്ചുറലി നമ്മുടെ മെമ്മറി അല്ലെങ്കിൽ ആ തലത്തിലൊക്കെ നമ്മൾ ചോർച്ച ശോഷണം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ വസ്തുത അംഗീകരിക്കേണ്ടതുണ്ട്.
4: എങ്കിലും നമുക്ക് ചിന്തിക്കാം അല്ലേ, നമ്മളായിരുന്നെങ്കിൽ കുറച്ചുകൂടി
5: ചില കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. അല്ലെ, ഇപ്പോൾ ഉള്ളവർ ചെയ്യുന്നുണ്ട്, അതല്ല, ചില സന്ദർഭങ്ങൾ നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്.
4: എങ്ങനെയായിരുന്നു ഈ ഒരു ജോലി? വളരെ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. SP ഒക്കെ, അതിന് താഴെയുള്ള CI, SI, കോൺസ്റ്റബിൾസ്, CPO മാർ, അവരുടെയൊക്കെ ജോലി എങ്ങനെ, വളരെ പ്രഷറൈസ്ഡ് ആണോ?
5: പോലീസിൽ എന്റെ അഭിപ്രായത്തില് ഫ്രം CPO ടു സ്റ്റേറ്റ് പോലീസ് ചീഫ് എല്ലാവരുടെയും ജോലി പ്രഷറൈസ്ഡ് ആണ്. അതുപോലെ തന്നെ ഹൈലി സെൻസിറ്റീവ് ആണ്, ടെൻസ്ഡു ആണ്. അത് ഏത് ലെവലിലും ഉണ്ട്. ഇപ്പം നമ്മള് നമുക്ക് തോന്നും ഒരു CPO ധാരണ പലപ്പോഴും SI ആയാൽ അദ്ദേഹത്തിന് ധാരാളം അധികാരമൊക്കെ ഉണ്ട്, ടെൻഷൻ ഒന്നും ഇല്ല എന്ന്. ബട്ട് നമ്മൾ ഓരോ പടികൾ ചവിട്ടിക്കയറുമ്പോഴും അവിടെ എത്തുമ്പോൾ, നമുക്ക് അവിടെ ജോലി ചെയ്യുമ്പോൾ അവിടെ എല്ലാം ഇതേ നമ്മളത് ഈ അവസ്ഥ നേരിടുന്നുണ്ട്. അപ്പോൾ നമുക്കത് പോലീസ് എന്ന് ദ എൻറ്റയർ പോലീസ് സിസ്റ്റം, അതെന്നും നമുക്കറിയാം അതൊരു ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് നമ്മുടെ ഗവൺമെൻറ്റും സൊസൈറ്റിയാണ്. തീർച്ചയായിട്ടും നമ്മൾ അധികാരം എക്സസൈസ് ചെയ്യുന്നുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ധാരാളം ടെൻഷൻ, അത് വെറും CPO ടു ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് പോലീസ് ചീഫ് വരെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
4: ടെൻഷൻ പിടിച്ച പണി തന്നെയാണ്
5: തീർച്ചയായിട്ടും. ടെൻഷനുണ്ട്, സ്ട്രെസ് ഉണ്ട്, ബട്ട് നമുക്ക് ഒപ്പം തന്നെ ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങളും ഒരു ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇപ്പോ സ്വാഭാവികമായിട്ടും നമ്മള് ഒരു നമുക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ നീതി പലപ്പോഴും നടപ്പാക്കി കൊടുക്കാൻ പറ്റാവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പോലീസ്. നമ്മള് ഇപ്പൊ എസ്പെഷ്യലി ഇപ്പോ ഞങ്ങളുടെയൊക്കെ, ഞാനൊക്കെ 1987 എസ് ഐ ആയിട്ട് ജോലി ചെയ്ത കാലഘട്ടമാണ്. പലപ്പോഴും നമുക്കൊരു ഉദ്ദേശശുദ്ധി ഉണ്ട്. ചിലപ്പോ നിയമത്തിന്റെ പരിധിക്ക് അകത്താണോ ചോദിച്ചാൽ അകത്തല്ല. പലപ്പോഴും ഒരു വളരെ പിന്നെ ചില ആളുകൾ വളരെ അവരുടെ മറ്റുള്ളവരുടെ വിഷമതകളിൽ അവർക്ക് സ്വാഭാവികമായിട്ടും സിമ്പത്തറ്റിക് ആയിട്ടുള്ള ചില ആളുകളുണ്ട്. അപ്പൊ ചിലപ്പോൾ ഒരു കല്യാണമോ കാതുകുത്തൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അവര് ചിലപ്പോൾ പൈസ ചോദിക്കുമ്പോൾ ഒരു 10,000 or 25,000 അന്നൊക്കെ കൊടുക്കുമ്പോൾ, കൊടുത്തു കഴിഞ്ഞ് ഇതിന് രേഖകളൊന്നും ഉണ്ടാവില്ല, പരസ്പര വിശ്വാസത്തിന്റെ പുറത്താണ് കൊടുക്കുന്നത്. അത് കിട്ടാൻ നിവൃത്തി ഉണ്ടാവില്ല. ഇവർക്ക് ഒരു അത്യാവശ്യം, അതേപോലുള്ള ഒരു അത്യാവശ്യം ഉണ്ടാവാം. അപ്പോൾ അതില്ലാതെയാകുമ്പോൾ പലപ്പോഴും അവർക്ക് ഇതിന് ഒരു രേഖയൊന്നും ഇല്ലാത്തതുകൊണ്ട് കോടതിയിലോ മറ്റോ സമീപിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഉദ്ദേശശുദ്ധിയുള്ള ഒരു ഒരു എസ് ഐ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്താണ്, തീർച്ചയായിട്ടും അവരെ വിളിച്ച് നമുക്ക് അതിലൊന്ന് ശക്തമായിട്ടൊരു ഇടപെടലുകൾ ആ കാലത്ത് നടത്തി അവർക്ക് ഈസി ആയിട്ട് പൈസ കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം, തീർച്ചയായിട്ടും ഞാൻ ഒരു ഒരു നിയമം മറിയുന്ന ഒരു പോലീസ് ഓഫീസർ എന്നുള്ളൊക്കെ അത് ശരിയല്ല. ബട്ട് അങ്ങനെ ഒരു ഒരു ഒരു ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു ഒരു ഇതുണ്ടായിരുന്നു നമുക്ക്. അതുപോലെ ഇപ്പോൾ വളരെ, അതാ ഞാൻ പറഞ്ഞത്, ചെലവ് കുറഞ്ഞ നീതി നടപ്പാക്കുക. കാരണം നേരെ മറിച്ച് ഇപ്പോൾ പലപ്പോഴും നമുക്കറിയാം, ഒരു കോടതിയിലൊക്കെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത്ര രൂപ കെട്ടിവെക്കണം, പിന്നെ വക്കീൽ, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതാണ് നിയമം, നമ്മൾ അത് തന്നെയാണ് അനുശാസിക്കേണ്ട കാര്യം. കാരണം ഇനി അങ്ങോട്ടും അങ്ങോട്ട് തീർച്ചയായിട്ടും അത് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു ഇതും കൂടിയുണ്ട്. അപ്പോൾ ഈ തലത്തിലുള്ള ഒരുപാട്, അതുപോലെ തന്നെ നമുക്ക് ഓടിയെത്തി, നമ്മളൊരു ഏതൊരു ഇഷ്യൂ വരുമ്പോഴും ഓടിയെത്തുന്നു, അതുപോലെ തന്നെ അവിടെ കർമ്മസമാധാനം നിലനിർത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ, സമൂഹത്തിന് വേണ്ടി നമുക്ക് ഇത്രയൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു ഒരു പോലീസ് ഓഫീസറും അല്ലെങ്കിൽ പോലീസ് സേനയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല.
6: റിട്ടയർഡ് എസ് പി വിജയകുമാർ സാറാണ് തന്റെ പോലീസ് കരിയറിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മുടെ ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in, ഫോൺ 9496000133.
1: ഈ ചൂടുകാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ. വെൽക്കം ബാക്ക് ടു ഗസ്റ്റ് റൂം. പോലീസ് സ്റ്റോറീസ് ആണ് നമ്മൾ ഇന്നിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗസ്റ്റ് റൂമിലൂടെ നമ്മുടെ കൂടെയുള്ളത് റിട്ടയർഡ് എസ് പി വിജയകുമാർ സാർ.
2: ഒരു പോലീസ് ഓഫീസർ ആവുമ്പോൾ ഇപ്പൊ എസ് ഐ ലെവലിലോ സി പി ഒ എന്തോ ആയിക്കോട്ടെ, ആവുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതം ഒരു കുറെയൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരുമോ? ആഘോഷങ്ങൾ, നമ്മുടേതായിട്ടുള്ള ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമോ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നാട്ടിലൊരു ഉത്സവം നടക്കുന്നു, എല്ലാവരും ഉത്സവം കൂടാൻ വന്നതായിരിക്കും, എല്ലാവരും അത് ആഘോഷിക്കുകയായിരിക്കും. പക്ഷെ പോലീസുകാർ മാത്രം ആ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും മഞ്ഞാണെങ്കിലും വെയിലാണെങ്കിലും അവരിങ്ങനെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും. അവർക്ക് ആ ആഘോഷങ്ങളിൽ പൂർണ്ണമായിട്ടും പങ്കെടുക്കാൻ പറ്റില്ല, കാര്യം അവര് ഡ്യൂട്ടിയിലാണ് അല്ലേ? ആ ഒരു അവസ്ഥയൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്?
3: തീർച്ചയായിട്ടും ഒരു പോലീസ് സേനാംഗം എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും നമുക്കറിയാം നമുക്കൊരു സാക്രിഫൈ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇത് സമൂഹത്തിന്റെ ഒരു അത്യന്താപേക്ഷിതമായ ഒരു വിഭാഗമാണ്. അപ്പൊ തന്നെ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളൊരു എനിക്കും പലപ്പോഴും ഇപ്പൊ ഓണം എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള ഈ ആഘോഷവേളയിലൊക്കെ പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട്. പക്ഷെ നമുക്കത് മേക്കപ്പ് ചെയ്യാൻ സാധിക്കുന്ന എങ്ങനെയെങ്കിൽ നമ്മള് നമ്മുടെ ഈ ഔദ്യോഗിക ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഓണാഘോഷം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയിൽ അവിടെ തന്നെ അതിൽ നിന്ന് നമുക്കൊരു ആഘോഷം അല്ലെങ്കിൽ നമ്മളൊരു ഡെസ്പറേറ്റ് ആവാതിരിക്കണം. നമുക്ക് അവിടെ വീട്ടിൽ ചെല്ലാൻ പറ്റിയില്ല എന്നില്ല പറഞ്ഞിട്ട് പിന്നീട് നമുക്ക് പോവാം, അല്ലെങ്കിൽ നമുക്ക് ഫാമിലിയെ കൊണ്ടുവന്ന് ഈ ആ ഇതിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മറ്റുള്ളവരുടെ ആ സന്തോഷവും അതുപോലെ തന്നെ അവരുടെ ആസ്വാദനമൊക്കെ കാണുമ്പോൾ അതിൽ നമ്മൾ എൻജോയ്മെന്റ് കണ്ടെത്തുക, അതിലൊരു സന്തോഷം കണ്ടെത്തുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഈ പ്രഷറിനെ നമുക്ക് അതിനെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും, അതിനെ പരിഹരിക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം പോലീസ് സേനയിൽ നമുക്ക് ഒരു അല്ലെങ്കിൽ നമുക്ക് ലീവ് അല്ലെങ്കിൽ ഒരു മറ്റൊരു ഇതര സിവിൽ സർവീസ് പോലെ അല്ല ഇത്. പലപ്പോഴും നമ്മുടെ ആവശ്യം വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് അവൻ്റെ സാന്നിധ്യവും അത് ആവശ്യമുള്ളൊരു ഒരു മേഖലയാണത്. ഇപ്പോൾ എവിടെയായാലും പോലീസ് ഫോഴ്സാണ്. പലപ്പോഴും നമുക്കൊരു 100 ഒരു പിന്നെ അജിറ്റേഷൻ ഉണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും നമുക്കവരെ മെൻ്റലി പ്രഷറൈസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായി നമ്മൾ ഒരു 200-300 പോലീസുകാർ വരുമ്പോൾ സ്വാഭാവികമായിട്ട് 200 പോലീസുകാരൊക്കെ വരുമ്പോൾ നമുക്ക് പലപ്പോഴും സാധിക്കില്ല. അപ്പം നമുക്ക് അതിനെ കൂടുതലും വേറെ ഇഷ്യൂ ഉണ്ടാവാതെ ഒരു ലാത്തിച്ചാർജിക്ക് അല്ലെങ്കിൽ മറ്റൊന്നും പോകാതെ തന്നെ ഇത് നമുക്ക് ഈ മോബിനെ പീസ്ഫുള്ളായിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യാൻ സാധിക്കും. നേരെ മറിച്ച് അപ്പം അവർ സ്വാഭാവികമായിട്ടും അവിടെ എണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ്, പോലീസിൻ്റെ എണ്ണം എന്നുള്ളത്. അപ്പം ആ സമയത്ത് നമുക്ക് ലീവോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ഇങ്ങനെ ഇപ്പോൾ സന്തോഷവേളയിലായാലും മറ്റുള്ള വേളയിലൊക്കെ ആളുകൾ ക്രൗഡ് ഉണ്ടാകുന്നൊരവസ്ഥയുണ്ട്. അതോടനുബന്ധിച്ച് തന്നെ ഒരു മോബ് സൈക്കോളജി അങ്ങനെയാണല്ലോ, പലപ്പോഴും ഒരു ഒരു വ്യക്തിയല്ല ഒരു മോബ്. ഈ മോബ് വരുമ്പോൾ പലപ്പോഴും പല ഇഷ്യൂ ഉണ്ടാവും, അതിനെ പ്രോപ്പറായിട്ട് കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ നമുക്ക് പോലീസ് സേനയുടെ അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ഒരു സാന്നിധ്യം, ആളുകളുടെ സാന്നിധ്യം ഒരു ഫോഴ്സ് എന്നുള്ള ആവശ്യമാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് ലീവോ മറ്റോ അങ്ങനെയൊന്നും കിട്ടാതുള്ള അവസ്ഥയും വരും. പക്ഷേ ഇത് നമ്മൾ ഓവർകം ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ അവിടെ നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കാരണം മനുഷ്യനാണല്ലോ, നമ്മൾ ചിന്തിച്ചാൽ അറിയാലോ ഈ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ഫാമിലിയെ അതൊന്നും ബോധ്യപ്പെടുത്തേണ്ടതും കൂടി ഉണ്ട് എന്നുള്ള വസ്തുതയുള്ളൂ.
2: ഓക്കെ, ഈ പോലീസുകാരുടെ എണ്ണത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു ചോദ്യം ഓർമ്മ വന്നത്. പ്രോപ്പറായിട്ട് എണ്ണമുണ്ടോ നമ്മുടെ നാട്ടിലെ ജനസംഖ്യയ്ക്ക് അനുപാതമായിട്ട് പ്രോപ്പറായിട്ട്?
3: തീർച്ചയായിട്ടും എണ്ണം ഇല്ല നമുക്ക്. എനിക്ക് തോന്നുന്നു ഇപ്പം എക്സാക്ട് റേഷ്യോ എനിക്ക് ഇപ്പം അറിയില്ല, എന്തായാലും ഒരു 1000 ഒരാളൊക്കെ ഉണ്ടാവും പോലീസ്, അത്രയും ഉണ്ടാവും എന്നാണ് എന്റെ ഒരു കണക്ക്. എനിക്കിപ്പോ ഇതായിട്ട് ഇപ്പോഴത്തെ സ്ട്രെങ്ത് പരിപൂർണമായിട്ട് അറിയില്ല. പോലീസിന് എന്തായാലും ഒരു CPOs ഒക്കെ എന്ന് പറയുമ്പോൾ 70,000-75,000 പേര് ഉണ്ടാവും. അപ്പൊ നമ്മൾ 3.5 crore ജനം ഉണ്ടല്ലോ നമുക്കറിയാം. അപ്പൊ സ്വാഭാവികമായിട്ട് തീർച്ചയായിട്ടും അല്ല. പക്ഷെ പിന്നെ വേറെ ഒന്നുണ്ട്, നമ്മള് 90% ആളുകളും ലോ അബൈഡിങ് ആണ്. നമ്മൾ പലപ്പോഴും നമുക്ക് സൊസൈറ്റിയിൽ സമാധാനം ഉണ്ടാകുന്നതും അതുപോലെ തന്നെ സൊസൈറ്റി നല്ല രീതിയിലേക്ക് പോകുന്നതും ഒക്കെ വെറും പോലീസ് ഫോഴ്സിൻ്റെ മാത്രം പിന്നെ പ്രവർത്തനം കൊണ്ടല്ല, നമ്മളിൽ നിന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ സദ്ഗുണങ്ങൾ, നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്നും വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും അധ്യാപകരിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ നമ്മൾ ഇംബൈബ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും അത് 90% ആളുകളും അപ്പൊ പലപ്പോഴും അവർ സ്വാഭാവികമായിട്ട് ലോ അബൈഡിങ് ആണ്. പക്ഷെ നമുക്കൊക്കെ അറിയാം എത്ര തന്നെ ലോ അബൈഡിങ് ഒക്കെ ആയിട്ടുള്ളതെങ്കിൽ നമ്മളൊക്കെ മനുഷ്യനൊക്കെ ഒരു വികാര ജീവി കൂടിയാണ്. പലപ്പോഴും ഇമോഷണലായിട്ട് ചിന്തിക്കുമ്പോൾ അവിടെ ഇഷ്യൂ ഉണ്ടാവാം. അപ്പൊ അതിലെ ഇടപെടലുകൾ പോലീസിന് പറ്റും. അപ്പൊ തീർച്ചയായും പോലീസിന്റെ എണ്ണം തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കുറവുണ്ട് എന്നുള്ള വസ്തുത തന്നെയാണ്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറും കുറവുണ്ട്. ഇപ്പൊ നമുക്ക് ഒരുപാട് വ്യത്യാസപ്പെട്ടിട്ടുണ്ട് കാര്യങ്ങളിലൊക്കെ. നമുക്ക് ഞങ്ങളൊക്കെ എസ് ഐ മാരാവുന്ന കാലഘട്ടത്തിൽ നമുക്ക് നല്ലൊരു മൊബിലിറ്റി ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം നല്ല വണ്ടികളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒക്കെ നമുക്കറിയാം നല്ല വണ്ടികളും അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രസരിച്ച് ഇപ്പൊ പോലീസ് കെട്ടിടങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ട് ആ
2: മേഖല. എങ്ങനെയാണ് രാത്രി ഉറക്കമില്ലാത്ത സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പോലീസുകാർ എന്ന് പറയുമ്പോൾ അവർക്ക് സമയമില്ലല്ലോ. 9 മണിക്ക് വന്ന് 5 മണിക്ക് പോകാൻ പറ്റില്ല. രാത്രിയും പകലും ഒക്കെ ഓടേണ്ടി വരും. പിന്നെ ഏതെങ്കിലും പോസ്റ്റിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഇഷ്യൂസ് ഇപ്പോൾ രാത്രിയും പകലും നോക്കിയിട്ടൊന്നും അല്ല വരിക. ആക്സിഡൻസ് ആണെങ്കിലും അതിക്രമങ്ങളാണെങ്കിലും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളൊക്കെ എങ്ങനെയാണ് നേരിട്ടത്?
3: നമ്മളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കേണ്ടത് നമ്മൾ 24 മണിക്കൂറും നമ്മൾ ജോലി ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നമുക്ക് ഏറ്റവും വലിയൊരു നമ്മുടെ അക്കാര്യങ്ങൾ എങ്ങനെ നേരിടുന്നു ചോദിച്ചാൽ നമ്മൾ ആദ്യം തന്നെ ചെന്ന് നമുക്ക് കിട്ടുന്ന ട്രെയിനിങ് പലപ്പോഴും നമ്മൾ എൻഡ്യൂറൻസ് ബിൽഡപ്പ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മുടെ പോലീസിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്. ഈ നമുക്കറിയാം ബ്രിട്ടീഷ് കാലത്തൊക്കെ അത് വേറൊരു രീതിയിലായിരുന്നെങ്കിലും ഇപ്പോൾ നമ്മളെ ഈ വ്യത്യസ്ത സാഹചര്യങ്ങളെ നേരിടാൻ എങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രാപ്തനാക്കണം എന്നുള്ള രീതിയിൽ ഇതിന്റെ കറിക്കുലമൊക്കെ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫിസിക്കലി നമ്മുടെ എൻഡ്യൂറൻസ് അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമുക്ക് ഔട്ട്ഡോർ ഈ പരേഡും അതുപോലെ മറ്റുള്ള കായിക അഭ്യാസങ്ങളൊക്കെ കൊണ്ടും നമുക്ക് ഒരു സ്വായത്താക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള പിന്നെ ഈ രീതിയിലുള്ള നമ്മൾ സമൂഹത്തെ മനസ്സിലാക്കിയെടുക്കുന്ന രീതിയിൽ ഒരു സൈക്കോളജി അതുപോലെ തന്നെ ക്രിമിനോളജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ട്രെയിനിങ്ങിലൂടെ കിട്ടുന്നുണ്ട്. ആ ട്രെയിനിങ് നമ്മുടെ ഈ അവിടെ ഔദ്യോഗിക ജീവിതം അങ്ങേയറ്റം എത്തിക്കുന്നതിൽ നമുക്കുള്ള ഈ എൻഡ്യൂറൻസും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അതിന് ഒരുപാട് ആ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഇത് നമ്മൾ ഓവർകം ചെയ്യുന്നത്.
2: ഓക്കെ, ഈ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ പോലീസുകാർക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഏതെങ്കിലുമൊക്കെ ഒരു പ്രതിയെ പിടിക്കുന്നു, അത് രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാവാം, അപ്പൊ തീർച്ചയായിട്ടും MLA മന്ത്രിമാരൊക്കെ ഉൾപ്പെടെ വിളിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള സമ്മർദ്ദങ്ങളൊക്കെ എങ്ങനെയാണ് പോലീസുകാർ കൈകാര്യം ചെയ്യുന്നത്?
3: തീർച്ചയായിട്ടും നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളൊരു അധികാരം എക്സസൈസ് ചെയ്യുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ഒരുപാട് ഇപ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ എന്നുള്ള ഒരു പോസ്റ്റിലുള്ള ഒരു ഉദ്യോഗസ്ഥന് ഒരുപാട് അധികാരങ്ങളുണ്ട്. നമ്മൾ അത് എക്സസൈസ് ചെയ്യുന്ന ഒരു കട്ടിംഗ് എഡ്ജ് ലെവലിലുള്ള ഒരു ഓഫീസറാണ് സബ് ഇൻസ്പെക്ടർ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ തന്നെ അതുപോലെ തന്നെ അപ്പോൾ ധാരാളം പിന്നെ പ്രഷർ ഉണ്ടാവാം. പക്ഷെ നമ്മളൊരു ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾക്ക് നിയമത്തെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. പോലീസ് നമ്മൾ നിയമത്തെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ നിയമത്തെ ബഹുമാനിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ നമ്മളെ വിളിക്കുന്ന ഇപ്പോൾ MLA ആയാലും മന്ത്രി ആയാലും ആരായാലും നമുക്ക് അദ്ദേഹത്തോട് പറയാം, സർ ഇതാണ് ഇഷ്യൂ, നമുക്ക് നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ ചെയ്യാൻ സാധ്യമാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടാവുന്ന ആ താൽക്കാലികമാകുന്ന ചിലപ്പോൾ ഒരു ട്രാൻസ്ഫറോ മറ്റോ ഒക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് വലിയൊരു പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നമ്മളല്ലെങ്കിൽ നമ്മൾ വി വിൽ ലാൻഡ് അപ്പ് ഇൻ ട്രബിൾ. ഇപ്പോൾ സപ്പോസ് നമ്മൾ ചെയ്യാൻ നിയമം പറയാത്ത കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടുകയും നമ്മൾ മറ്റുള്ളത് ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. പലപ്പോഴും നമുക്കറിയാം ഈ പ്രഷർ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പ്രഷറും ആസ് വെൽ ആസ് ചിലപ്പോൾ നമുക്കറിയാം പൊളിറ്റിക്കൽ ഹയറപ്സ് ചിലപ്പോൾ നമ്മുടെ ഹയറപ്സിനെ വിളിച്ചിട്ട് അവർക്കും വല്ലാത്ത ഒരു തലവേദന ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അവരിൽ നിന്നും നമുക്ക് പലപ്പോഴും നിർദ്ദേശങ്ങൾ കിട്ടാറുണ്ട്. പക്ഷെ അവർക്ക് നിയമം മനസ്സിലാക്കാവുന്നതുകൊണ്ടും അവർക്ക് മറ്റ് കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ടും പലപ്പോഴും അവരിൽ നിന്ന് നമുക്കുണ്ടാകുന്ന പ്രഷർ അത്ര തന്നെ ഗുരുതരമല്ല, അത്രേ ഉള്ളൂ. എന്നാലും ഉണ്ടാവാം. അപ്പം ഇവിടെ ഒന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ, നമ്മൾ നിയമത്തെ ബഹുമാനിക്കുക. നിയമം എന്ത് പറയുന്നു അത് ചെയ്യുക. പലപ്പോഴും എനിക്കൊക്കെ വളരെ പ്രഷറും ഇതൊക്കെ വരുമ്പോൾ ഞാൻ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ഒരു അറസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു പറഞ്ഞ ഇപ്പോൾ ഒരു 50 പേര് ചേർന്നിട്ട് ഒരു കുറ്റകൃത്യം ചെയ്തു. ഈ കുറ്റകൃത്യത്തിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു 5-10 പേരുണ്ട്. നമ്മൾ ഹൾ ഓഫ് അസംബ്ലി എന്നുള്ള ഒരു ഒരു സെക്ഷൻ അതിൽ ഇൻവോക്ക് ചെയ്യാറുണ്ട്. 149 CRPC ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സമിതിയിലെ മറ്റൊരു സെക്ഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അതിലെ വളരെ ലീസ്റ്റ് പിന്നെ അതിൽ ഇൻവോൾവ് ചെയ്തിട്ട ആൾക്ക് പോലും ഈ മർഡർ, ഒരു മർഡറാണെങ്കിൽ ആ മർഡർ അയലും അയാൾക്കും മർഡർ 302 ഇൻവോക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മൾ പലപ്പോഴും അങ്ങേര് ഒരുപക്ഷെ അത് സന്ദർഭവശാലോ എങ്ങനെയെങ്കിലും അതിൽ ഇതായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ഒരാളെ പറ്റി ആരെങ്കിലും നമ്മൾ സീനിയർ ഒരു നമ്മുടെ പൊളിറ്റിക്കൽ ഹയറപ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തൽക്കാലം ജയിലിൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധ്യമല്ല. പക്ഷെ അവിടെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മൾ ലാൻഡ് അപ്പ് ഇൻ ട്രബിൾ. അപ്പം നമ്മളത് സ്വാഭാവികമായിട്ട് അവർക്കൊരു ഒരു ഒരു ബെയിലിനുള്ളൊരു ഇത് ചെയ്തു കൊടുക്കുക. അത് ചെയ്യണമെന്ന് ഞാൻ പറയല്ല, പക്ഷെ നമുക്കറിയാം എന്തും മനുഷ്യൻ സന്ദർഭത്തിന്റെ ഇതായതുകൊണ്ട് പലപ്പോഴും നമുക്ക് വലിയൊരു ഇഷ്യൂ, ഗ്രേറ്റർ ഇഷ്യൂ ഒഴിവാക്കാനും അതുപോലെ തന്നെ ചില മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും കൊണ്ട് ചിലപ്പോൾ ചെയ്യാം. കാരണം ചിലപ്പോൾ ഒരുപക്ഷെ അയാള് ഈ പറയുന്ന വ്യക്തി ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വരെ അതിലേക്ക് അടക്കം പോകാനുള്ള സാധ്യതകളുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റിങ്ങനെയൊക്കെ ഒരു ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളിലുണ്ടാവുന്ന ആ പിന്നെ പ്രഷറും സ്ട്രെസ്സും ഒന്നും ഒരുപാട് കുറയ്ക്കാനും അത് നമുക്ക് സാധിക്കാണ്ട്. ബട്ട് നമ്മൾ നിയമത്തെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് നിയമത്തെ വ്യഭിചരിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ നിയമത്തെ വെല്ലുവിളിക്കുന്നില്ല. നമ്മൾ നിയമം പടി തന്നെയാണ് നിയമത്തോട് നമ്മൾ പ്രവർത്തിക്കുന്നത്.
2: തീർച്ചയായിട്ടും അതും കൂടെ നമ്മൾ കണക്കാക്കണമല്ലോ അല്ലേ?
3: അതെ, അത് തീർച്ചയായിട്ടും ഒരു നമ്മൾ സമൂഹം എന്ന് പറയുമ്പോൾ വ്യത്യസ്ത സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മളൊരു യാന്ത്രിക ഇതല്ലല്ലോ, യാന്ത്രികമായിട്ടല്ലല്ലോ പലപ്പോഴും നമ്മുടെ മനുഷ്യ ജീവിതം പോകുന്നത്. നമ്മൾ വികാരജീവിയാണ്, ഇമോഷണലായിട്ട് പലതും ഉണ്ടാവാം. അപ്പം തീർച്ചയായിട്ടും ആ കാര്യങ്ങളും കൂടി കണക്കിലെടുത്ത് ആയിട്ട് മാത്രമേ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ബേസിക് പ്രിൻസിപ്പിൾ ഇത് തന്നെയാണ്, നമ്മൾ നിയമത്തെ തീർച്ചയായിട്ടും നിയമത്തെ അനുസരിച്ച് പ്രവർത്തിക്കുക, നിയമത്തോടുള്ള 100% ബഹുമാനം.
1: ഓക്കെ, ഗസ്റ്റ് റൂമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: വെൽക്കം ബാക്ക് ടു ഗസ്റ്റ് റൂം. ഗസ്റ്റ് റൂമിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു റിട്ടയർഡ് SP വിജയകുമാർ സാർ.
3: എന്തുകൊണ്ടാണ് പല പോലീസുകാർ ഇത്രയും അറഗന്റ് ആയിട്ട് മാറുന്നത്? ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ പണ്ട് എന്ന് പറയുമ്പോൾ പോലീസ് പറയുമ്പോ അയ്യോ പോലീസുകാരോ, പോലീസ് വരുന്നു എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. അറഗന്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുമ്പോൾ നമ്മളോട് വർത്തമാനം പറയുന്ന ഒരു ടോൺ ഒരു വേറൊരു ടോൺ ആയിരിക്കാം. ഒരു സൗഹൃദത്തിന്റെ ഒരു ടോൺ ചിലപ്പോ അവിടെ ഉണ്ടാവണമെന്നില്ല, കുറച്ച് റഫൊക്കെ ആയിട്ടായിരിക്കും. അത് ഈ ട്രെയിനിങ് സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ആ ഒരു പഠിപ്പിക്കുന്നതാണോ, അതോ ജനങ്ങളോട് അങ്ങനെ വർത്തമാനം പറഞ്ഞാൽ മാത്രമേ അവർക്കൊരു ഭയം ഉള്ളിൽ ഉണ്ടാവുകയുള്ളൂ, പോലീസിനോട് ഒരു ബഹുമാനം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണോ അങ്ങനെ ഡീൽ ചെയ്യുന്നത്?
4: അത് നമുക്ക്, ഞാൻ ട്രെയിനിങ്ങിനോടനുബന്ധിച്ച് അങ്ങനെയൊന്നും നമ്മളോട് ആ രീതിയിലൊന്നും അല്ല നമ്മൾ ട്രെയിനിങ് തരുന്നത്. ബട്ട് പക്ഷെ നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ നമ്മൾ പലപ്പോഴും മനുഷ്യൻ എന്നും അത് നമുക്കറിയാം. നമ്മുടെ മനുഷ്യന്റെ പിന്നെ മനുഷ്യൻ ഭൂമിയിൽ ഉടലെടുത്ത സമയം മുതൽ തന്നെ അവൻ നമ്മുടെ ഈ പഴയത് പാസ്റ്റ് നമ്മളെ പലപ്പോഴും ബാധിക്കാറുണ്ട്. ഈ നമ്മുടെ ഭൂതകാല പ്രവൃത്തികളൊക്കെ നമ്മളിലേക്ക് അതിങ്ങനെ അറിയാതെ സന്നിവേശിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഒരു ഇന്ത്യൻ പോലീസ് അല്ലെങ്കിൽ കേരള പോലീസ് എന്നുള്ളത് നമുക്കറിയാം, ഇവിടെ നമ്മളെ സാമ്രാജ്യത്വ ശക്തികൾ ഒരുപാട് കാലം ഭരിച്ചിട്ടുള്ള ഒരു ഒരു പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും ആ സാമ്രാജ്യത്വ ശക്തികളുടെ ഉദ്ദേശം ഏത് അപ്ഹീവൽസും ഏത് ലഹളയും അടിച്ചൊതുക്കുക എന്നുള്ളതായിരുന്നു. അടിച്ചൊതുക്കുമ്പോൾ അവര് പോലീസിനെ ഉപയോഗിച്ചിരിക്കുന്നത് മർദ്ദന ഉപകരണം മാത്രമായിട്ടാണ്. തീർച്ചയായിട്ടും ആ മർദ്ദനോപകരണം നിലയ്ക്ക് എപ്പോഴും നമ്മുടെ ആ സമൂഹത്തെ പേടിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്, പരിധിയിൽ നിർത്തുക എന്നുള്ള ഒരു ഒരു പിന്നെ ഐഡിയോളജി ആയിരുന്നു അന്ന് നിലനിന്നിരുന്നത്. അതൊരു അതിൻ്റെ ട്രേസസ് ഇപ്പോഴും ഉണ്ട്. നമുക്കറിയാം ഒരു ഒരു ഒരു ആൾ ഓൺ എ സഡൻ നമുക്കൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പം നമുക്കറിയാം ഒരുപാട്, നമുക്ക് ഇദ്ദേഹത്തിന് തന്നെ അറിയാവുന്ന കാര്യമാണ്, കാരണം ഇപ്പം നമുക്കറിയാം കമ്മ്യൂണിറ്റി പോലീസിംഗ് വന്നു, ഒരുപാട് കാര്യങ്ങൾ പോലീസിൻ്റെ അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അതിൻ്റെ ആ വിദ്യാഭ്യാസം കൂടിയ ആളുകൾ പോലീസ് സേനയിൽ വരാൻ തുടങ്ങി. ഇപ്പം നമുക്ക് കോൺസ്റ്റബിൾസ് തന്നെ PG-ക്കാരും അതുപോലെ എഞ്ചിനീയേഴ്സും അഡ്വക്കേറ്റ്സും ഒക്കെ നമ്മുടെ ഈവൻ കോൺസ്റ്റാബിളുകളടക്കാണ് വരുന്നത്. തീർച്ചയായിട്ടും ആ ഒരു മാറ്റമുണ്ട്. പിന്നെ നമ്മൾ ആ പണ്ട് അതിൽ നിന്നും ഉടലെടുത്തിട്ടുള്ള ആ ഒരു ജീന് അത് പലപ്പോഴും പലരിലും ഉണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ രീതിയിലുള്ള പ്രവർത്തനം പലപ്പോഴും ഉണ്ടാകുന്നത്. പിന്നെ നമുക്കറിയാം വ്യക്തികൾ എന്നും വ്യത്യസ്തരാണ്. അപ്പൊ നമുക്ക് അതെ, നമ്മൾ ആക്ച്വലി നമ്മളൊരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കടമ പക്ഷെ പലപ്പോഴും നമ്മളൊരു സോൾവ് ഇഷ്യൂവിനെ മറ്റൊരു പ്രശ്നമാക്കി മാറ്റാൻ ഒരിക്കലും സമ്മതിക്കരുത്. അപ്പം നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ പണ്ട് എൻ്റെ ഒരു മേലുദ്യോഗസ്ഥൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞ എനിക്ക് കാര്യം ഇപ്പോഴും ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു ഒരു ഒരു ഒരു സ്റ്റേഷനിൽ ഒരു SI ഉണ്ട്, മറ്റൊരു സ്റ്റേഷനിൽ മറ്റൊരു ഉണ്ട്. ഈ SI പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്തംഭത്തിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഓട്ടോറിക്ഷക്കാർ ഒരു ഇതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന അത് അടിച്ച് നാശാക്കിയിട്ട് അങ്ങോട്ട് പോകും,
5: അടിച്ചമർത്ത
4: അടിച്ച് ഇതായിട്ട് പോകും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പിന്നെ അത് വീണ്ടും ഇറ്റ് വിൽ ഫ്ലെയർ അപ്പ്. അത് വലിയ ഫ്ലെയർഅപ്പ് ചെയ്തിട്ട് മറ്റൊരു പിന്നെ വേറെ അതിന് മറ്റാളുകൾ വരും, പിന്നെ ഒരു വലിയ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയിട്ട് മാറും. നേരെ മറിച്ച് മറ്റൊരു SI എന്നിട്ട് അതിനെ അയാൾ വിളിച്ച് ചേർത്ത് അവരെ വിളിച്ച് സംസാരിച്ച് അവരുടെ ഇഷ്യൂ എന്താന്ന് കേട്ട് അതിനെ തീർത്ത് ആ ഇഷ്യൂ എന്താന്നുള്ളത് അത് തീർത്ത് പതുക്കെ പതുക്കെ ഒന്ന് നമുക്കറിയാം, ഒന്ന് നാളേക്ക് വരും, മറ്റന്നാളേക്ക് വരും, നമുക്കൊന്ന് വീണ്ടും ചർച്ച ചെയ്യാം. അപ്പൊ അതൊക്കെ കയർത്ത് വരുമ്പോൾ നമ്മളൊരു ഇഷ്യൂ ഉണ്ടാക്കുകയല്ല അവിടെ ചെയ്യുന്നത്, ഇഷ്യൂ കൂടെ മറ്റതങ്ങനെയല്ല, ഒരു താൽക്കാലികമായിട്ട് ഒരു ഇത് വീണ്ടും അത് വർദ്ധിത വീര്യത്തോടു കൂടെ അത് വീണ്ടും സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തന്നെ. ചിലപ്പോൾ ഇപ്പോൾ പലരെ ഇതിലേക്ക് നയിക്കും, അങ്ങനെ ഒരു ലോ ആൻഡ് ഓർഡർ വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും നമ്മൾ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുമ്പോഴും നമ്മൾ ഈ പറയുന്ന കാര്യത്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഊന്നൽ കൊടുക്കേണ്ട കാര്യം അതിനാണ്.
2: ഓക്കെ, ഈ പോലീസുകാർക്ക് ജനങ്ങളെ പ്രതിഷേധിക്കുന്നവരെ കരിങ്കുടി കാണിക്കുന്നവരെയൊക്കെ അടിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ടോ?
4: തീർച്ചയായിട്ടും പോലീസിന് അടിക്കാൻ അവകാശം എന്ന് പറഞ്ഞാൽ നമുക്ക് അടിക്കാൻ അവകാശമില്ല. പക്ഷേ നമുക്ക് അത് പോലീസിന് അടിക്കാൻ എങ്കിലും നമുക്കറിയാം, നമുക്ക് ലാത്തി തന്നിട്ടുണ്ട്, തോക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഒരു മോബ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മോബോ അല്ലെങ്കിൽ മറ്റൊരു ഇതോ അൺറൂളി ആയിട്ടുള്ള നമുക്ക് ആ ഒരു തരത്തിൽ നിയമത്തിന് വഴിപ്പെടാതെ അക്രമത്തിലേക്ക് നയിക്കുന്നു, വയലൻസിലേക്ക് പോകുന്നു. ആ അവസരങ്ങളിൽ പോലീസിന് അത് റീസണബിൾ ഫോഴ്സ്, അത് ലാത്തിയാക്കേണ്ട ചിലപ്പം അടിച്ച് ഡിസ്പോസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇനി നമുക്ക് ഫയറിങ്ങിനും അവകാശമുണ്ട്. ചിലപ്പോൾ അത്ര വലിയൊരു, കാരണം വലിയൊരു സമൂഹത്തിൽ കാഷ്വാലിറ്റി ഉണ്ടാവും ഈ ഒരു ഇഷ്യൂ കൊണ്ട് എങ്കിൽ നമുക്ക് ഫയർ ചെയ്യാൻ പോലീസിന് അവകാശമുണ്ട്. ഫോഴ്സ് ഉപയോഗിക്കാനുള്ള അവകാശം നമുക്ക് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് തീർച്ചയായിട്ടും തന്നിട്ടുണ്ട്. അത് ഇറ്റ് ഷുഡ് ബി റീസണബിൾ, റീസണബിൾ എന്നുള്ളതാണ്. അപ്പം പക്ഷേ ഈ റീസണബിൾ പിന്നെ ഇതിനെ തന്നെ ഈ റീസണബിൾ എന്നുള്ള വാക്ക് തന്നെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ ഒരു കമ്മ്യൂണൽ ഇഷ്യൂ വന്നു വിചാരിക്കുക, ഒരു ഒരു നമ്മുടെ പിന്നെ വർഗീയ ലഹളകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നമ്മൾ ഏറ്റവും റീസണബിൾ ഫോഴ്സ് എന്ന് വെടിവെക്കലായിരിക്കും. കാരണം അല്ലെങ്കിൽ മോബ് ഒരുപാട് ജനങ്ങൾ അവർ ലൈഫ് നഷ്ടപ്പെടാൻ, ജീവിതം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ ചിലപ്പോൾ നമ്മൾ ലാത്തിചാർജോ അല്ലെങ്കിൽ ഇതോ മറ്റോ മറിച്ചൊന്നും അല്ല, ഏറ്റവും ഫസ്റ്റ് റിസോർട്ട് തന്നെ വെടിവെക്കുകയായിരിക്കും. വെടിവെച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വി ക്യാൻ ആ ക്വൽഡ് ആ റയോട്ട് നമുക്ക് അവിടെ പിടിച്ചു കെട്ടാൻ പറ്റും. അപ്പോൾ പോലീസിന് തീർച്ചയായിട്ടും ഇതിനെ അടിക്കാനും അതുപോലെ തന്നെ വെടിവെക്കാനും എല്ലാം നമ്മുടെ ഒക്കെ നിയമം പറയുന്നതാണ്, നിയമത്തിൽ അത് പറയുന്നുണ്ട്, നമുക്ക് ചെയ്യാം. ബട്ട് ഇറ്റ് ഷുഡ് ബി റീസണബിൾ, അത് റീസണബിൾ ആയിട്ട് ആയിരിക്കണം. അന്യായമായിട്ട് ചെയ്ത് ന്യായമായിട്ടുള്ള രീതി ആയിട്ട് അത് ചെയ്യാം. അത് അത് നേരെ മറിച്ച് പോലീസ് സ്റ്റേഷനിൽ വന്നവരെയൊക്കെ തല്ലാനിടിക്കാനുള്ള ഒരവകാശവും ഇല്ല, ഒരവകാശവും നമുക്ക് ഇല്ല. വന്ന് കഴിയുന്നതിന് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ വരുന്നതായിട്ടോ മറ്റോ വരുമ്പോൾ തല്ലാനോ ഇടിക്കാനോ ഒരവകാശവും ഇല്ല. പിന്നെ ഒരു പ്രതിയും നമുക്ക് ഇടിച്ച് കുറ്റം തെളിയിക്കാനുള്ള അവകാശവും ഇല്ല, ഇടിച്ചു കിട്ടുന്നു. കാരണം നമ്മൾ 302 അവൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മളും 302 പ്രതിയാണ്, സംശയമൊന്നുമില്ല. പോലീസും തീർച്ചയായിട്ടും അത് പ്രതിയായിട്ട് മാറും. അപ്പോൾ അത് അടിക്കാനും പിടിക്കാൻ വെടിവെക്കാനും ഒക്കെ അവകാശമുണ്ട്. പക്ഷെ അത് ഇന്ന സാഹചര്യങ്ങളിലാണ്, ഇന്ന തരത്തിൽ വേണമെന്ന് പ്രത്യേകം നിയമം പറയുന്നുണ്ട്.
2: ഓക്കെ, അപ്പോൾ പോലീസുകാർ പിടിച്ചുകൊണ്ടുവരുന്ന പ്രതികളെ അടിക്കുന്ന പോലീസ് സ്റ്റേഷനും പോലീസുകാരൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടിൽ?
4: നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഒരു ഇഷ്യൂ വരുമ്പോൾ നമുക്കറിയാം, ഒരു പ്രതിയെ നമ്മൾ പിടിക്കുന്നു. പ്രതിയെ പിടിക്കുമ്പോൾ നമുക്ക് അയാൾ ഈ വഴങ്ങാത്ത ആളാണ്, അതുപോലെ അക്രമകാരിയാണ്, അവിടെ നമുക്ക് റീസണബിൾ ഫോഴ്സ് ഉപയോഗിക്കാം. അവിടെ റീസണബിൾ ഫോഴ്സ് ഉപയോഗിക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ പോലീസുകാരൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിലെ ആളുകൾ അതിയുണ്ട്. അവിടെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരു നമുക്ക് സെൽഫ് ഡിഫെൻസ് ഉണ്ട്. ഇപ്പോൾ ഒരാൾ തോക്കുമായിട്ട് വന്നിട്ട് ഇത് ചെയ്യുകയാണ്, നമ്മുടെ പോലീസുകാരൻ്റെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ പോലീസ് ഓഫീസറുടെ ജീവിതം നഷ്ടപ്പെടുന്നെങ്കിൽ നമുക്ക് ഒഴിവാക്കാനുള്ള പിന്നെ അധികാരമുണ്ട്, അവകാശവുമുണ്ട്, സെൽഫ് ഡിഫെൻസിന് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു രണ്ടോ പോലീസുകാർ ചെന്ന് ഈ ഒരു അൺറൂളി ആയിട്ടുള്ള അല്ലെങ്കിൽ വയലൻ്റ് ആയിട്ടുള്ള ഒരു പ്രതിയെ വരുമ്പോൾ നമുക്ക് റീസണബിൾ ഫോഴ്സ് ഉപയോഗിക്കാം, ഉപയോഗിച്ച് കീഴടക്കി കൊണ്ടുവരാം, തീർച്ചയായിട്ടും അത് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് സാധാരണ പോലീസ് സ്റ്റേഷനിൽ വരുന്ന അല്ലെങ്കിൽ ഇത് വരുന്ന പ്രതികളെ നമുക്ക്, അതുപോലെ തന്നെ പ്രതി കുറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവനെ അടിക്കേണ്ടതോ കുത്തണ്ടോ, അല്ലെങ്കിൽ അടിക്കണോ കുത്തോ അല്ല, സയന്റിഫിക് വേ ഓഫ് ക്വസ്റ്റ്യനിങ് ഇന്റർവഗേഷൻ ഒക്കെയാണ് ആവശ്യം. എങ്കിലും ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു എപ്പോഴും നമുക്ക് ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ, ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുറച്ച് എക്സസസിലേക്ക് പോയാലും, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, അത് നിയമം പറയുന്നില്ല, അത് നല്ലതാണെന്നാണ് സമൂഹത്തിന്. ആഫ്റ്റർ ഓൾ അതായത് ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ ദ സൊസൈറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം.
2: ഗസ്റ്റ് റൂമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സുനിലിനൊപ്പം ഇനി ഗസ്റ്റ് റൂമിൽ ഒരു ഇടം.

0: ഈ ചൂട് കാലത്ത് ഒരു എ സിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എ സി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പ്രതിഭകളിവിടെ അതിഥികളാകുന്നു.
0: വെൽക്കം ബാക്ക് ടു ഗസ്റ്റ് റൂം. ഗസ്റ്റ് റൂമിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു റിട്ടയർഡ് എസ് പി വിജയകുമാർ സാർ.
3: ഈ കേസൊക്കെ കയ്യിലേക്ക് വരുന്നു, ഇപ്പോൾ ഒരു അക്രമ സംഭവം അല്ലെങ്കിൽ ഒരു കൊലപാതകമൊക്കെ നടന്നു കഴിഞ്ഞാൽ ആ കേസ് എങ്ങനെയാണ് ഇപ്പോൾ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനിലേക്ക് വരുന്നത്? ഒപ്പം തന്നെ അതെങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യുക? എത്ര സമയമെടുക്കും? അതിനായിട്ട് ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരും?
4: അത് നമ്മൾ കേസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു ക്രൈം കേസ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതി രജിസ്റ്റർ ചെയ്തിട്ട് അത് ഫസ്റ്റ് ഇൻഫർമേഷൻ പിന്നെ റിപ്പോർട്ട് ഫസ്റ്റ് ഇൻ അതെ അതുണ്ട്. അതിൽ എഫ് ഐ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്, ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒരാൾ വന്നൊരു മൊഴി തന്നാൽ നമ്മൾ അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റ് അത് എഫ് ഐ ആർ അതിലേക്ക് പകർത്തുമ്പോഴാണ്, അതായത് അതിൻ്റെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാവും. ഈ റിപ്പോർട്ട് നമ്മൾ കോടതിയിലേക്ക് അയക്കും. എന്നിട്ടാണ് നമ്മൾ അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഒരു കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നത് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിച്ച് അല്ലെങ്കിൽ കേസെടുത്ത് കേസ് എഫ് ഐ ആർ കോടതിയിലേക്ക് അയച്ച് ശേഷം ആണ് പോലീസ് ഉദ്യോഗസ്ഥന് അന്വേഷണം നടത്താനുള്ള അധികാരമുള്ളൂ ഈ ഫസ്റ്റ് ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇപ്പോൾ ഒരു കൊലപാതകമാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു കോടതിക്ക് അയച്ചു. അത് കഴിഞ്ഞ് നമ്മൾ സീനിൽ ചെന്നു, നമ്മൾ ആദ്യം ആ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നു. നമ്മളിപ്പോൾ ഇദ്ദേഹം ചോദിച്ചത് എങ്ങനെ, ഹൗ ദ പോലീസ് ഈസ് ഡീലിംഗ് എന്നുള്ളതാണല്ലോ, ഇതെങ്ങനെ ഒരു ക്രൈം, എന്താണ് അതിൻ്റെ നടപടിക്രമങ്ങൾ എന്നുള്ള ഒരു ഇതിലേക്കാണല്ലോ ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആ ഒരു ഇൻക്വസ്റ്റ് ആദ്യം ബോഡി, കാരണം അതൊക്കെ തെളിവ് എത്രയും പെട്ടെന്ന് ചെയ്യണം. കാരണം തെളിവുകൾ നമുക്ക് സീനും അതുപോലെ തന്നെ ഈ ബോഡിയൊക്കെ തെളിവുകളുടെ ഒരു വലിയൊരു കേന്ദ്രമാണത്. തീർച്ചയായിട്ടും അവിടെ ചെന്നു നമ്മൾ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നു, പ്രേത പരിശോധന എന്ന് പറഞ്ഞ് നടക്കുന്നു. അവിടുന്ന് നമുക്ക് പല കാര്യങ്ങളും തെളിവിലേക്ക് എടുക്കേണ്ടതുണ്ട്. പിന്നെ ഇമ്മീഡിയറ്റ്ലി വിൽ റീച്ച് ദി സീൻ ഓഫ് ക്രൈം. അവിടെ ചെന്നു ഇത് ചെയ്യുന്നു, സീന് നമ്മൾ സെർച്ച് മറ്റും പരിശോധിക്കുന്നു, അങ്ങനെ അവിടെ സീൻ മഹസറുണ്ടാക്കുന്നു, തെളിവുണ്ടാക്കുന്നു. അങ്ങനെ അതിൽ ആ പ്രതി ആരെന്നുള്ള ഇതിലേക്ക് നമ്മൾ തെളിവുകളിലൂടെ എത്തുകയാണ്, ഏതാ പ്രതി എന്നുള്ളത് പ്രതിയെ കണ്ടെത്തുകയാണ്. അങ്ങനെയാണ് പ്രതി അറസ്റ്റ് ചെയ്ത് പിന്നെ അയാളെ നിയമ നടപടിക്ക് വിധേയമാക്കുന്നത്. അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അന്വേഷണം തെളിവുകൾ ശേഖരണവും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കോടതിയിലേക്ക് കുറ്റപത്രം കൊടുക്കുന്നു പ്രതിക്കെതിരെ. ഈ കുറ്റപത്രമാണ് പിന്നെ കോടതി എടുത്തിട്ട് കോടതി വിസ്താരം നടത്തി അവിടെ തെളിയിക്കപ്പെട്ടാൽ തെളിവുകൾ അവിടെ നമ്മൾ പോലീസ് ഹാജരാക്കി, അതാണ് പ്രോസിക്യൂഷൻ. നമ്മുടെ പ്രോസിക്യൂട്ടർ ഉണ്ടാവും, പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ടാവും, നമ്മൾ പോലീസിനെ സഹായിക്കാനും പിന്നെ സാക്ഷികളെ സഹായിക്കാനും, സാക്ഷി വിസ്താരവും അതുപോലെ നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ വിസ്താരമൊക്കെ കഴിഞ്ഞ് അതിൽ കോടതി കണ്ടെത്തുകയാണ് ഈ പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന്. ആ കോടതിയിൽ അവൈലബിൾ ആയിട്ടുള്ള തെളിവുകളും സാക്ഷി വിസ്താരങ്ങളും നമുക്ക് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അയാൾക്ക് ശിക്ഷ വിധിക്കുകയാണ്. അതാണ് ഒരു പോലീസിന്റെ അതെ പ്രൊസീജിയർ എന്നുള്ളത്.
3: ഈ സിനിമകളിലൊക്കെ കാണുന്നതൊക്കെ പോലെ തന്നെയാണോ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ?
4: അല്ല, സിനിമകളിൽ നമ്മൾ എപ്പോഴും അതിശയോക്തി ഉണ്ടാവാം. സിനിമയിൽ നമുക്കറിയാം പാർഷ്യലി അതിൽ ചില കാര്യങ്ങൾ എടുത്തിട്ടാണല്ലോ, ആ ചെറിയ ബിന്ദുക്കളിൽ നിന്ന് അത് ഒരു സ്റ്റോറി ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണല്ലോ. പലപ്പോഴും നമുക്കറിയാം ആക്ഷൻ ഹീറോ ബിജു അതിലെന്താ വെച്ചാൽ അത് ഒരു കുറേയും കൂടിയൊക്കെ നമ്മൾ പോലീസിന്റെ ഒരു ജീവിതമായിട്ടൊരു കുറെയൊക്കെ നമുക്കത് ഏകദേശം കണക്റ്റഡ് ആണ് എങ്കിലും പക്ഷേ അതിശയോക്തി പലപ്പോഴും ഉണ്ട്, നമുക്ക് പലപ്പോഴും പലതും അതിശയോക്തി ഉണ്ട് എങ്കിലും പൊതുജനം അത് ആസ്വദിക്കും. കാരണം അതെ, അപ്പൊ എന്തൊക്കെ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസറാണ്. അതെ അതെ. അപ്പൊ പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ മട്ട് അവിടെ അദ്ദേഹം പറയുന്നുണ്ട്, പലപ്പോഴും പൈസ കൊടുക്കാൻ വരുന്നവരെ അതുപോലെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരെയൊക്കെ ശേഷം തന്നെ ഇവിടുത്തെ കോടതിയും എല്ലാം ഞാൻ തന്നെ ഇവിടുത്തെ സജയാണെന്നുള്ള അതൊക്കെ ഒരുപക്ഷെ സിനിമയിൽ സാധ്യമായിരിക്കാം, പക്ഷേ സമൂഹത്തിൽ അത് നമുക്ക് ഒരിക്കലും നമുക്ക്, പക്ഷേ അവിടെ നമ്മൾ ആസ്വദിക്കുന്ന കൈകൊട്ടി ആസ്വദിക്കുന്ന അല്ലെങ്കിൽ ആർപ്പ് വിളിക്കുന്ന എന്താ വെച്ചാൽ അതൊരു ന്യായത്തിന് വേണ്ടിയിട്ടാണ്, അവിടെ ഒരു ഉദ്ദേശശുദ്ധി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ബേസിക്കായിട്ട് എന്താണ്. പലപ്പോഴും സമൂഹം പോലും നമ്മൾ കുറച്ചൊക്കെ നമ്മള് പോലീസിന്റെ അതിരു കടന്ന പ്രവൃത്തിയെ അത് അവര് അതിനെ സഹിക്കും എന്നുള്ളൊരു ഉദാഹരണമാണ്. നമ്മളറിയാം, നമ്മൾ പണ്ട് ഹൈദരാബാദില് ഒരു ഐ ജി, നമുക്കറിയാലോ, ഒരു കുട്ടി റേപ്പ് ആൻഡ് മർഡർ ഉണ്ടായിട്ട് അപ്പൊ തന്നെ വെടിവെച്ച് പോകുന്നുണ്ട്. പക്ഷെ അതിന് ഭയങ്കര അപ്പോസ് ആയിരുന്നു, ദാറ്റ് ദ ഓൾ ജനങ്ങൾ മുഴുക്ക ഇത് ചെയ്തു. പക്ഷെ അത് നിയമം നോക്കിയാൽ ശരിയല്ല, നിയമം അങ്ങനെ പറയുന്നില്ല. കാരണം അതിപ്പം ഈ അതാണ് ഇവിടെ ഉദ്ദേശശുദ്ധി. കാരണം ഈ ഉദ്ദേശശുദ്ധി പലപ്പോഴും പലരിലും പല തരത്തിലായിരിക്കും. ശരിക്കുള്ള അത് നമുക്കൊരു ഈ പറഞ്ഞ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് വന്നാൽ പോയി, എല്ലാം പോയി. അപ്പൊ അത് ഒരിക്കലും നമുക്ക് നിയമവ്യവസ്ഥിതി ഉള്ളൊരു രാജ്യത്തിന് അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത് അനുവദിക്കാനും പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് വലിയൊരു ഒരു കൊന്നൂട്ടം, അതാണ് ഒരു വലിയൊരു പ്രശ്നമാണ്.
0: വിജയകുമാർ സാറിന്റെ പോലീസ് കരിയറിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം ഗസ്റ്റ് റൂമിലൂടെ കേട്ടത്. പക്ഷേ തീരുന്നില്ല, ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് കഥകൾ അദ്ദേഹത്തിന് പറയാനുണ്ട്, തന്റെ അനുഭവങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇന്നത്തെ ഗസ്റ്റ് റൂമിലല്ല, അടുത്ത ഗസ്റ്റ് റൂമിൽ, അടുത്ത ആഴ്ചയിലെ ഗസ്റ്റ് റൂമിൽ അദ്ദേഹം നമ്മളോടൊപ്പം ചേരും. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളൊക്കെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കും. ഇന്നത്തെ ഗസ്റ്റ് റൂം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in, ഫോൺ 9496000133.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
1: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in. ഫോൺ 9496000133.
3: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
4: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
3: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
4: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
1: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915. Ahalya Heritage Village, Palakkad.
5: Law Point. Know your rights.
6: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ ലോ പോയിന്റിലേക്ക്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായിട്ട് നിയമവും നിയമവശവും പങ്കുവയ്ക്കാൻ കൂടെ ഇന്ത്യൻ SBRJ ആയില്ല. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജനാധിപത്യ ഇന്ത്യയിൽ ഓരോ പൗരനും ശ്വസിക്കുന്ന വായു പോലെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ അവകാശത്തെ കുറിച്ചാണ് കേട്ടോ. അത് വേറൊന്നുമല്ല, റൈറ്റ് ടു ഫ്രീഡം. അതെ, വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഭരണഘടനയിലെ Article 19 എല്ലാ പൗരന്മാർക്കും 6 പ്രധാന സ്വാതന്ത്ര്യങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. അതെന്തൊക്കെയാണ്? 6 കാര്യമാണ് ഏറ്റവും ആദ്യം ലോ പോയിന്റിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിലൊന്നാമതായിട്ട് ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം, സംസാരിക്കാനും ആശയങ്ങൾ പ്രകടിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. അതെ, അതായത് ഈ സ്വന്തം അഭിപ്രായങ്ങൾ ഭയമില്ലാതെ തുറന്നു പറയാനും എഴുതാനും മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. പിന്നീട് വരുന്ന മറ്റൊരു കാര്യമാണ്, സമാധാനപരമായിട്ട് യോഗം ചേരാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതായത് ആയുധങ്ങളില്ലാതെ സമാധാനപരമായി ഒത്തുകൂടാനും പ്രതിഷേധിക്കാനുമുള്ള അവകാശങ്ങൾ. ഇനി മൂന്നാമതായി വരുന്നൊരു കാര്യം, സംഘടനകളും യൂണിയനുകളും രൂപീകരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം. ഇപ്പോൾ ക്ലബ്ബുകൾ അല്ലെങ്കിൽ ട്രേഡ് യൂണിയനുകൾ, അസോസിയേഷൻസ് എന്നിവയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഇനി 4, സഞ്ചരിക്കാനും വസിക്കാനും തൊഴിൽ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ എവിടെ സ്വതന്ത്രമായി സഞ്ചരിക്കാനും താമസിക്കാനും ഇഷ്ടമുള്ള തൊഴിലോ കച്ചവടമോ ചെയ്യാനും ഓരോ പൗരനും അവകാശമുണ്ട്. അപ്പോൾ ഇത്തരം അവകാശങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത്, അതായത് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ്, നമ്മുടെ ഭരണഘടന Article 19 പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് അല്ലെ. അതിൽ തന്നെ ഇത്തരം അവകാശങ്ങൾ നമുക്കുണ്ട് എന്ന് പറയുന്ന സമയത്തും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ സ്വാതന്ത്ര്യങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പൊതുസമാധാനത്തിനും വിധേയമായിട്ടുള്ള നിയന്ത്രണങ്ങളുള്ള കാര്യമാണ് എന്നൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇത്തരം അവകാശങ്ങളുണ്ട് എന്ന് വെച്ചുകൊണ്ട് എല്ലാം നമുക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നല്ല, രാജ്യത്തിന് ദോഷം വരുന്ന, ജനങ്ങൾക്ക് ദോഷം വരുന്ന, പൊതുസമാധാനത്തെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഇത്തരം അവകാശങ്ങളെ നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് അവിടെ കൺസിഡർ ചെയ്യില്ല. അതൊരിക്കലും ഒരു Article 19 നമുക്ക് നൽകുന്ന ഒരു അവകാശമായിട്ട് മാറില്ല കേട്ടോ. അതൊരു പിന്നീട് എന്താണ്, ഒരു പനിഷബിൾ ഒഫൻസിലേക്കാണ് മാറാറ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് Article 20 എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ്. എന്നാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. കേൾക്കാം നമുക്ക് ലോ പോയിന്റ് ലവ് ട്രീ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: point. Know your rights.
1: Right to freedom. ആ ഒരു കാര്യമാണ് ഇന്നത്തെ ലാ പോയിന്റിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഒരാൾക്കെതിരെ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടാൽ ഭരണഘടന അയാൾക്ക് നൽകുന്ന ചില നിയമപരമായ സംരക്ഷണങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 20 സംസാരിക്കുന്നത്. അതിൽ ഒന്നാമതായി പറയുന്ന ഒരു കാര്യമാണ് എക്സ്പോസ് ഫാക്ട് ലോ എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് ഈ റെട്രോസ്പെക്റ്റീവ് നിയമങ്ങൾ പാടില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു കുറ്റം ചെയ്യുമ്പോൾ നിലവിലുള്ള നിയമപ്രകാരം മാത്രമേ ഒരാളെ ശിക്ഷിക്കാനായിട്ട് കഴിയൂ. സംഭവം നടന്നതിന് ശേഷം ഉണ്ടാകുന്ന പുതിയ നിയമം വെച്ച് മുൻകാല സംഭവങ്ങൾക്ക് ശിക്ഷ നൽകാനായിട്ടും കഴിയില്ല. റെട്രോസ്പെക്റ്റീവ് നിയമങ്ങൾ പാടില്ല എന്നതുകൊണ്ട് വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഇനി ഇരട്ട ശിക്ഷ പാടില്ല. അതായത് ഒരേ കുറ്റത്തിന് ഒരാളെ ഒന്നിലധികം തവണ വിചാരണ ചെയ്യാനോ ശിക്ഷിക്കാനോ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇനി മൂന്നാമതായി പറയുന്ന ഒരു കാര്യം, സെൽഫ് ഇൻക്രിമിനേഷൻ. തനിക്കെതിരെ തെളിവ് നൽകാൻ നിർബന്ധിക്കരുത്. ഒരു കുറ്റം ആരോപിക്കപ്പെട്ട ഒരാൾ, അതായത് ഒരു കുറ്റാരോപിതനെയും തനിക്കെതിരെ തന്നെ സാക്ഷി പറയാനായിട്ട് ഭരണകൂടത്തിനോ പോലീസിനോ നിർബന്ധിക്കാനായിട്ട് അവകാശമില്ല എന്നൊരു കാര്യമാണ് ഈ ആർട്ടിക്കിൾ 20 പറയുന്നത്. ഇനി അടുത്തൊരു അവകാശം, അതായത് പ്രധാനപ്പെട്ട ഒരു അവകാശത്തെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. അതായത് ഈ രണ്ട് കാര്യങ്ങൾ പറയുന്നത് ആർട്ടിക്കിൾ 21 ആൻഡ് ആർട്ടിക്കിൾ 21A. അപ്പോൾ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തിൽ എന്താണ് പറയുന്നത്, ഈ ആർട്ടിക്കിൾസിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ലാ പോയിന്റിൽ അടുത്തതായിട്ട് ഒരു പാട്ട് വരുന്നുണ്ട്. പാട്ടിന് ശേഷം നമുക്ക് ആർട്ടിക്കിൾ 21 ആൻഡ് ആർട്ടിക്കിൾ 21A എന്താണ് പ്രതിപാദിക്കുന്നത്, എന്താണ് ആ രണ്ട് ലോസിലും ഈ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഖിൽ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലാ പോയിന്റ്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലാ പോയിന്റുമായിട്ട് കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്ല. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും വിശാലമായതും പ്രധാനപ്പെട്ടതുമായ നിയമവകുപ്പായിട്ടുള്ള Article 21. ഈ Article 21 കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിലൊന്നാമതായി പറയുന്ന ഒരു കാര്യമാണ് ജീവിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ലൈഫ്. വെറുമൊരു ശാരീരിക നിലനിൽപ്പ് മാത്രമല്ല ഈ റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാനുഷിക മൂല്യങ്ങളോടെയും അന്തസ്സോടെയും ജീവിക്കാനുള്ള അവകാശമാണ് നമുക്ക് നൽകുന്നത്. അതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. ഇനി സെക്കൻഡ്, ഉപ അവകാശങ്ങൾ, സബ് റൈറ്റ്സ് ഉണ്ട്. അതായത് ഈ വകുപ്പ് പ്രകാരം സ്വകാര്യതയ്ക്കുള്ള അവകാശമുണ്ട്, റൈറ്റ് ടു പ്രൈവസി. ശുദ്ധമായ വായു, വെള്ളം, അത്തരം കാര്യങ്ങൾ ലഭിക്കാനുള്ള അവകാശം. സൗജന്യ നിയമസഹായം, ഫ്രീ ലീഗൽ എയ്ഡ് കിട്ടാനുള്ളൊരു കാര്യമുണ്ട്. വേഗത്തിലുള്ള വിചാരണ എന്നിവയെല്ലാം എന്താണ്? ഒരു പൗരന്റെ ഏറ്റവും വലിയ അവകാശങ്ങളാണ്. ഇനി Article 21A, അതിലെന്താ പറയുന്നത്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അതായത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കാനുള്ള മൗലിക അവകാശം ഇതിലൂടെയാണ് ഉറപ്പ് നൽകുന്നത്. ഇനി ഫ്രീഡത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയണം. അറസ്റ്റ്, ഈ അറസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ തടങ്കലിൽ നിന്നുമുള്ള ഒരു സംരക്ഷണം കൂടി നമുക്ക് നൽകുന്നുണ്ട് ഈ ഒരു നിയമവ്യവസ്ഥയിൽ. Article 22 തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ആ ഒരു കാര്യത്തിലേക്കാണ് ഇനി അടുത്തതായിട്ട് ലോ പോയിന്റ് പോകാൻ പോകുന്ന ഒരു ബ്രേക്കിന് ശേഷം. കീപ് ഓൺ ലിസണിംഗ് അഹലിയ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: know your rights.
1: Yes, once again welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായിട്ട് നിയമവും നിയമവശവുമായി കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർ ജെ അഹില്യ. ഇന്നത്തെ ലോ പോയിന്റിൽ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന ഭരണഘടന നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു അവകാശത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിന്റെ അവസാന ഭാഗത്തിലേക്ക് ഇനി എത്തുന്ന സമയത്ത് ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അനാവശ്യ അറസ്റ്റുകളിൽ നിന്നും അല്ലെങ്കിൽ തടങ്കലിൽ നിന്നും പൗരന്മാരെ സംരക്ഷിക്കുന്ന Article 22 കുറിച്ചാണ്. Article 22 എന്താ പറയുന്നത്? ഒന്നാമത്തത് അറസ്റ്റിന്റെ കാരണം. ആ ഒരു അറസ്റ്റിന്റെ കാരണം അറിയാനുള്ള അവകാശമുണ്ടോ? തീർച്ചയായിട്ടുണ്ട്. അറസ്റ്റിന്റെ കാരണം അറിയാനുള്ള അവകാശം ഒരാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് പോലീസുകാർ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി അഭിഭാഷകന്റെ സഹായം, അതായത് രണ്ടാമതായി പറയുന്ന ഒരു കാര്യം എന്താണ് കേട്ടോ, ഇഷ്ടമുള്ള അഭിഭാഷകനെ കണ്ട് സംസാരിക്കാനും നിയമോപദേശം തേടാനുമുള്ള അവകാശവും ഈ ഒരു അറസ്റ്റിലായ വ്യക്തിക്കുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. യാത്രയ്ക്കെടുക്കുന്ന സമയം ഒഴിച്ച് അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനകം വ്യക്തി അടുത്തുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ അതിൽ കൂടുതൽ സമയം കസ്റ്റഡിയിൽ വെക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും കൃത്യമായി മനസ്സിലാക്കി വെക്കുക എന്നതാണല്ലേ, അത് ശരിക്കും ഒരു നല്ല പൗരന്റെ കടമ കൂടിയാണ് കേട്ടോ. അങ്ങനെ ഈ ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന ലോ പോയിന്റ് ആണ് ഇന്നത്തെ ലോ പോയിന്റിൽ നമ്മൾ സംസാരിച്ച റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ചാണ്. തീർച്ചയായും ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ പ്രതീക്ഷിക്കുന്നു. നിയമം അറിയുക, നിയമം കൊണ്ട് പോരാടുക എന്നതാണ്. അപ്പോൾ എന്തായാലും ലോ പോയിന്റ് ഇവിടെ ഇങ്ങനെ പൂർണ്ണമാവുകയാണ്. വീണ്ടും ലോ പോയിന്റുമായിട്ട് മറ്റൊരു നിയമവും നിയമവശവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരെയൊക്കെയും ടിൽ ദൻ ഇറ്റ്സ് മീ ആർ ജെ അഹില്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹില്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏ, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യ മേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915.
3: ഉങ്ങൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in, ഫോൺ 9496000133.
2: കഴിഞ്ഞ ഒരാഴ്ച കാലം നമ്മുടെ നാടും ലോകവും ഏതെല്ലാം വഴികളിലൂടെയാണ് സഞ്ചരിച്ചത്. നാടിന്റെ ഭരണതലത്തുണ്ടായിട്ടുള്ള പുതിയ തീരുമാനങ്ങളും സാധാരണക്കാരുടെയും വ്യാപാരികളുടെയും പോക്കറ്റിനെ ബാധിക്കുന്ന സാമ്പത്തിക മാറ്റങ്ങളും രാഷ്ട്രീയ കളരിയിലെ അടിയൊഴുക്കുകൾ, വൻകരകൾക്കപ്പുറത്തെ ആഗോള സൈനിക നയതന്ത്ര സംഭവ വികാസങ്ങൾ, സാങ്കേതിക വിദ്യയിലെ അമ്പരപ്പിക്കുന്ന മുന്നേറ്റങ്ങൾ, മൈതാനങ്ങളിലെ ആവേശം, സിനിമാ ലോകത്തെ ആഘോഷങ്ങൾ, അങ്ങനെ നിരവധി സംഭവങ്ങൾ നടന്ന ഒരു വാരമാണ് കടന്നുപോയത്. പോയ വാരത്തെ പ്രധാന സംഭവ വികാസങ്ങളുമായി ആഴ്ചവട്ടം ആരംഭിക്കുമ്പോൾ കൂടെയുണ്ട് ഞാൻ സുനിൽ. ആദ്യം ആനുകാലിക വിശേഷങ്ങൾ. ആദ്യമായി കുട്ടികളുടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഒരു ആശ്വാസ വാർത്തയുടെ കാര്യമാണ്. കുട്ടികളുടെ ആധാർ കാർഡിലെ നിർബന്ധിത ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്നത് 1 വർഷത്തേക്ക് കൂടി ആധാർ അതോറിറ്റി സൌജന്യമാക്കി. രാജ്യമൊട്ടാകെ കോടിക്കണക്കിന് കുട്ടികളുടെ ബയോമെട്രിക് വിവരങ്ങൾ ഇതുവരെ പുതുക്കിയിട്ടില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനം വന്നത്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രം 10 ലക്ഷത്തോളം കുട്ടികൾ ബയോമെട്രിക് വിവരങ്ങൾ ഇനിയും അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. വിരലടയാളം, 2 കണ്ണിന്റെയും കൃഷ്ണമണിയുടെ അടയാളം, അപ്ഡേറ്റ് ചെയ്ത ഫോട്ടോ എന്നിവയാണ് ഇപ്പോൾ സൌജന്യമായി പുതുക്കി നൽകുന്നത്. സാധാരണയായി കുട്ടികൾക്ക് മാതാപിതാക്കളുടെ രേഖകൾ മുൻനിർത്തിയാണ് ആധാർ നൽകുന്നത്. കുഞ്ഞിന്റെ മുഖത്തിന്റെ ചിത്രം മാത്രമാണ് ആദ്യഘട്ടത്തിൽ എടുക്കാറുള്ളത്. എന്നാൽ 5 വയസ്സ് തികയുമ്പോൾ ആദ്യഘട്ട ബയോമെട്രിക് പുതുക്കലും പിന്നീട് വളർച്ചയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കണക്കിലെടുത്ത് 15-ാം വയസ്സിൽ 2-ാമത്തെ നിർബന്ധിത പുതുക്കലും നടത്തേണ്ടതുണ്ട്. അടുത്ത 1 വർഷത്തേക്ക് ഈ സേവനം പൂർണ്ണമായും സൗജന്യമായിരിക്കുമെന്നത് രക്ഷിതാക്കൾക്ക് വലിയ ആശ്വാസമാണ്. അടുത്തത് സംസ്ഥാനത്തെ ബാർ സമയങ്ങളുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു പുനരാലോചനയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിരുന്നു പിണറായി സർക്കാർ ബാറുകളുടെ പ്രവർത്തന സമയം 12 മണി വരെയായി ഉയർത്തിയത്. എന്നാൽ പുതിയ മദ്യനയ ചർച്ചകൾക്ക് തുടക്കമിട്ട സർക്കാരിന് മുന്നിൽ ബാർ സമയം വെട്ടിച്ചുരുക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. മദ്യനിരോധന സമിതി പ്രവർത്തകർക്ക് പുറമെ CITU, AITUC തുടങ്ങിയ പ്രമുഖ തൊഴിലാളി സംഘടനകളും ബാർ സമയം രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ ആക്കണമെന്ന് സർക്കാരിനോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മദ്യനയത്തിൽ ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. ഇനി യാത്രക്കാരുടെ ശ്രദ്ധയാണ് വരാനിരിക്കുന്ന പൂജ ദീപാവലി ഉത്സവകാലം മുന്നിൽ കണ്ട് കേരള RTC, ബംഗളൂരു, മൈസൂരു എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും തിരിച്ചും വലിയ തോതിൽ സ്പെഷ്യൽ സർവീസുകൾ പ്രഖ്യാപിച്ചു. ഒക്ടോബർ 14 മുതൽ നവംബർ 14 വരെ 1 മാസക്കാലമാണ് ഈ പ്രത്യേക സർവീസുകൾ ലഭ്യമാവുക. ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, പാലക്കാട്, നിലമ്പൂർ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ഉൾപ്പെടെ പ്രധാന നഗരങ്ങളിലേക്കും മൈസൂരുവിൽ നിന്ന് കണ്ണൂരിലേക്കുമാണ് സ്പെഷ്യൽ ബസ്സുകൾ ഓടുന്നത്. അതേസമയം സംസ്ഥാനത്ത് ക്രമസമാധാന പാലനവും ലഹരിവിരുദ്ധ പോരാട്ടവും ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പൊതുജന പങ്കാളിത്തത്തോടെ മുക്കിലും മൂലയിലും CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകി എന്നുള്ളതാണ്. ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി. വ്യാപാരികൾ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവരുമായി സഹകരിച്ചായിരിക്കും ക്യാമറകൾ സ്ഥാപിക്കുക. ലഹരി മാഫിയകൾ, ഗുണ്ടകൾ, സമൂഹ വിരുദ്ധർ എന്നിവരെ ഉടനടി തിരിച്ചറിയാനായിട്ട് ഇത് സഹായിക്കും. റെയിൽവേ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് പരിശോധനകളിൽ വൻ കർശന നടപടികളാണ് ദക്ഷിണ റെയിൽവേ ആരംഭിച്ചിരിക്കുന്നത്. ഇളവുകൾ ഉപയോഗിച്ച് ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ, പ്രത്യേക റിസർവേഷൻ കോട്ടകൾ എന്നിവ കേന്ദ്രീകരിച്ച് ആസൂത്രിത പരിശോധനകൾ നടക്കും. ഗ്രൂപ്പ് ടിക്കറ്റുകളിൽ സഞ്ചരിക്കുന്ന മുഴുവൻ യാത്രക്കാരുടെയും തിരിച്ചറിയൽ രേഖകൾ TTEമാർ നേരിട്ട് പരിശോധിക്കും. ടിക്കറ്റ് ഏജന്റുമാരുടെ ക്രമക്കേടുകൾ തടയുന്നതിനും വരുമാന ചോർച്ച ഒഴിവാക്കുന്നതിനുമാണ് നടപടി. ദേശീയ തലത്തിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥാപിച്ച ചെങ്കോലിന്റെ ചരിത്രം NCERTയുടെ പുതിയ 9-ാം ക്ലാസ് സാമൂഹിക ശാസ്ത്ര പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി. ചോള ഭരണകാലവുമായി ബന്ധപ്പെടുത്തി അധികാരത്തിന്റെയും സദ്ഭരണത്തിന്റെയും സാംസ്കാരിക ചിഹ്നമെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് തമിഴ്നാട്ടിലെ സന്യാസിമാർ ചെങ്കോൽ കൈമാറിയ വിവരങ്ങളും പാഠഭാഗത്തിലുണ്ട്. അവധിക്കാല യാത്രക്കാർക്കായി കൊങ്കൺ പാത വഴി കൂടുതൽ ട്രെയിനുകളും എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മുംബൈ കുർള LTTയിലേക്ക് കോട്ടയം വഴി പ്രതിവാര പ്രത്യേക ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ചു. ഒക്ടോബർ 15 മുതൽ നവംബർ 21 വരെയായിരിക്കും ഈ ഒരു സർവീസ്. നാട്ടിലേക്ക് വരുന്നവർക്കും പൂജാ അവധിക്കാലത്ത് ഗോവ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലേക്ക് വിനോദസഞ്ചാരത്തിന് പോകുന്നവർക്കും ഇത് ഏറെ ഉപകാരപ്പെടും. പൊതുവിതരണ രംഗത്ത് ഒക്ടോബറിൽ പിങ്ക്, നീല, വെള്ള, ബ്രൌൺ റേഷൻ കാർഡ് ഉടമകൾക്ക് നിലവിലുള്ള വിഹിതത്തിന് പുറമെ കിലോഗ്രാമിന് 26 രൂപ നിരക്കിൽ പ്രത്യേക അരി വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചത് പോയ വാരമായിരുന്നു. ഓണക്കാലത്ത് നൽകിയ അരിയുടെ ബാക്കി സ്റ്റോക്കാണ് ഇങ്ങനെ വിതരണം ചെയ്യുന്നത്. ഭക്ഷ്യ വ്യാപാര സ്ഥാപനങ്ങളിൽ ഉപയോഗിച്ച പാചക എണ്ണ വീണ്ടും ഉപയോഗിക്കുന്നത് തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓപ്പറേഷൻ തെളിമ എന്ന പേരിൽ സംസ്ഥാന വ്യാപക പരിശോധന ആരംഭിച്ചത് പോയ വാരം. 1000-ൽ കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ മാനദണ്ഡം പാലിക്കാത്ത നിരവധി സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം വൈദ്യുതി ഉപഭോക്താക്കൾക്ക് സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നതിന് ഗ്രാന്റ് അനുവദിക്കാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. കൊച്ചിയിൽ നടന്ന ഊർജ യോഗത്തിലാണ് കേന്ദ്ര ഊർജ സെക്രട്ടറി ഈ ഒരു നിലപാട് അറിയിച്ചത്. തമിഴ്നാട്ടിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതി വെട്രി പയനം എന്ന പേരിൽ വിപുലീകരിച്ച് നടപ്പിലാക്കിയത് പോയ വാരമായിരുന്നു. മുഖ്യമന്ത്രി വിജയ് അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അവസാനമായി, ദക്ഷിണ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷന് കീഴിലായിരുന്ന ബംഗളൂരു മേഖലയെ സൌത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റിയുള്ള റെയിൽവേ ബോർഡിന്റെ വിജ്ഞാപനം പ്രാബല്യത്തിൽ വന്നത് പോയ വാരം. ഇത് വടക്കൻ മലബാറിലെ യാത്രാ സൌകര്യങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന ആശങ്ക ശക്തമാണ്. ആനുകാലിക വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇനി സാമ്പത്തിക രംഗത്തിലേക്ക് വരാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

നാടിന്റെ ക്രമസമാധാനം, റേഷൻ വിതരണം, ട്രെയിൻ യാത്രാ സൗകര്യങ്ങൾ എന്നിവയൊക്കെയാണ് നമ്മൾ ആനുകാലിക വിശേഷത്തിൽ വിശദമായിട്ട് സംസാരിച്ചത്. എന്നാൽ ഇത്തരത്തിൽ ഭരണ സംവിധാനങ്ങൾ മാറുമ്പോൾ തന്നെ നമ്മുടെ വിപണിയെയും വ്യവസായ രംഗത്തെയും സമ്പദ് വ്യവസ്ഥയും ബാധിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ചില മാറ്റങ്ങൾ സാമ്പത്തിക ലോകത്ത് സംഭവിക്കാറുണ്ട്. അതിസമ്പന്നരുടെ പട്ടിക മുതൽ GST പിരിവിലെ റെക്കോർഡ് നേട്ടവും വാണിജ്യ സിലിണ്ടറുകളുടെ വില വർധനവും ഉണ്ടായിട്ടുണ്ട്. അതിലേക്കെല്ലാം വരാം ഇനി ആഴ്ചവട്ടത്തിൽ സാമ്പത്തിക വിശേഷങ്ങൾ. ഫോർബ്സിന്റെ 2026 100 ഇന്ത്യൻ അതിസമ്പന്നരുടെ പട്ടിക പുറത്തു വന്നതാണ് വിപണിയിലെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനിയും കുടുംബവും മുകേഷ് അംബാനിയെ പിന്തള്ളി പട്ടികയിൽ 1st തിരികെ പിടിച്ചു. 112.7 ബില്യൺ ഡോളറാണ്, ഏകദേശം 10.78 ലക്ഷം കോടി രൂപയാണ് അദാനിയുടെ ആസ്തി. 86.3 ബില്യൺ ഡോളർ ആസ്തിയുടെ മുകേഷ് അംബാനി 2nd. JSW ഗ്രൂപ്പിന്റെ സാവിത്രി ജിൻഡാലും കുടുംബവുമാണ് പട്ടികയിൽ 3rd. ലക്ഷ്മി മിത്തൽ 4th, സുനിൽ മിത്തൽ 5th സ്ഥാനം പിടിച്ചു. രാജ്യത്തെ സാമ്പത്തിക വിപണിയിലെ ഉണർവ് വ്യക്തമാക്കിക്കൊണ്ട് സെപ്റ്റംബർ മാസത്തിലെ GST പിരിവിൽ വൻ വർധനവ് രേഖപ്പെടുത്തി. ദേശീയ തലത്തിൽ 14.7 വർധനവോടെ 2.04 ലക്ഷം കോടി രൂപയാണ് പിരിച്ചെടുത്തത്. ഇതോടെ നടപ്പ് വർഷത്തെ ഏപ്രിൽ സെപ്റ്റംബർ കാലയളവിലെ ആകെ GST സമാഹരണം 12.46 ലക്ഷം കോടി രൂപയായി ഉയർന്നു. എന്നാൽ ഹോട്ടൽ റെസ്റ്റോറന്റ് ഉടമകൾക്കും തട്ടുകടക്കാർക്കും തിരിച്ചടിയായി വാണിജ്യ LPG സിലിണ്ടർ വിലയിൽ എണ്ണ കമ്പനികൾ വർധനവ് വരുത്തിയത് പോയ വാരം. സിലിണ്ടറിന് 62 രൂപ മുതൽ 65 രൂപ വരെയാണ് കൂട്ടിയത്. ഇതോടെ കൊച്ചിയിൽ വാണിജ്യ സിലിണ്ടർ വില 2828 രൂപയായി ഉയർന്നു. അതേസമയം വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമൊന്നുമില്ല എന്നത് ആശ്വാസകരമാണ്. സാമ്പത്തിക വിശേഷങ്ങളാണ് കേട്ടത്. ഇനി രാഷ്ട്രീയ രംഗത്തിലേക്ക് കടക്കാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി രാഷ്ട്രീയ വിശേഷങ്ങൾ. കേരള രാഷ്ട്രീയത്തെ ഉലച്ച 2015 നിയമസഭാ കയ്യാങ്കളി കേസിൽ 11 വർഷങ്ങൾക്ക് ശേഷം തിരുവനന്തപുരം CJM കോടതിയിൽ വിചാരണ നടപടികൾ ആരംഭിക്കുകയാണ്. അന്നത്തെ UDF സർക്കാരിന്റെ കാലത്ത് KM Mani ബജറ്റ് അവതരിപ്പിക്കവേ നടന്ന സംഭവത്തിൽ സുപ്രീംകോടതി വരെ നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് വിചാരണ ആരംഭിക്കുന്നത്. November 3 കേസിൽ സാക്ഷി വിസ്താരം തുടങ്ങും. ദേശീയതലത്തിൽ ഡൽഹിയിലെ ഭരണ നഷ്ടത്തിന് പിന്നാലെ ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുന്ന സംഭാവനകളിൽ വൻ ഇടിവുണ്ടായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിൽ പാർട്ടിയുടെ ഫണ്ടിൽ 68% ഇടിവാണ് രേഖപ്പെടുത്തിയത്. രാഷ്ട്രീയ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി ലോകവിശേഷങ്ങൾ അറിയാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി ലോകവിശേഷങ്ങൾ. സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുചിച്ച് രാജിവെച്ചത് പോയ വാരം ഒക്ടോബർ 25 നടക്കാനിരിക്കുന്ന അടിയന്തര പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 8 മാസം മുമ്പുള്ള ഈയൊരു രാജി. അടിയന്തര പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈയൊരു രാജി. തുടർച്ചയായി 3ാം തവണ പ്രസിഡന്റ് ആകാൻ സെർബിയൻ ഭരണഘടന അനുവദിക്കാത്തതിനാലാണ് ഈയൊരു നീക്കം. സ്പീക്കർ ബ്രനാബിച്ച് താൽക്കാലിക പ്രസിഡന്റായി. അമേരിക്കയിലെ ടെന്നസിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ക്രിസ്റ്റ പൈക്കിന്റെ ശിക്ഷ നടപ്പാക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടത് പോയ വാരം. 2 തവണ മാരക വിഷം കുത്തിവെച്ചിട്ടും മരണം സംഭവിക്കാത്തതിനെ തുടർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. 200 വർഷത്തിനിടെ ടെന്നസിയിൽ വധശിക്ഷ വിധിക്കപ്പെട്ട ആദ്യ വനിതയാണ് ഇവർ. ഐക്യരാഷ്ട്രസഭയുടെ യോഗത്തിനിടെ ഇറാൻ പ്രതിനിധി സംഘത്തോട് വേഗത്തിൽ രാജ്യം വിടാൻ US ആവശ്യപ്പെടുന്ന വാർത്തകൾ ഇറാൻ നിഷേധിച്ചു. ആസൂത്രിത ഷെഡ്യൂൾ പ്രകാരമാണ് മടക്കമെന്ന് അവർ വ്യക്തമാക്കി. ഇതിനിടെ മിഡിൽ ഈസ്റ്റിലേക്ക് 9,000 സൈനികരെ കൂടി വിന്യസിക്കാൻ അമേരിക്ക തീരുമാനിച്ചിട്ടുമുണ്ട്. മറ്റൊരു നടുക്കുന്ന സംഭവത്തിൽ, ദുബായിൽ നിന്ന് ടെൽ അവീവിലേക്ക് പറന്ന ഫ്ലൈ ദുബായ് വിമാനത്തിൽ നടന്ന അട്ടിമറി ശ്രമം പൈലറ്റിന്റെ ധീരതയാൽ ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ്. വിമാനത്തിൽ വെച്ച് ആക്രമണം ഉണ്ടായിട്ടും നിയന്ത്രണം വീണ്ടെടുത്ത് 174 യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആദരവ് അറിയിക്കുകയും ചെയ്തു. ലോകവിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം സാങ്കേതിക രംഗത്തെ വിശേഷങ്ങൾ അറിയും.

അന്താരാഷ്ട്ര തലത്തിലെ സൈനിക നയതന്ത്ര വർത്തമാനങ്ങൾക്ക് ശേഷം നമ്മുടെ ജീവിത രീതികളെ മാറ്റിമറിക്കുന്ന സാങ്കേതിക വിദ്യയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്നറിയാം. ഇനി സാങ്കേതിക രംഗത്തെ വിശേഷങ്ങൾ. ടെലികോം അതോറിറ്റി പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രാജ്യത്ത് റിലയൻസ് ജിയോ തങ്ങളുടെ ഉപഭോക്തൃ അടിത്തറ വീണ്ടും ശക്തമാക്കി. ഓഗസ്റ്റ് മാസത്തിൽ മാത്രം 24 ലക്ഷം പുതിയ മൊബൈൽ വരിക്കാരെയാണ് ജിയോ സ്വന്തമാക്കിയത്. എയർടെൽ 21 ലക്ഷവും VI 5.1 ലക്ഷവും പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്തി. അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രകാരം ഇനി മുതൽ ഗവൺമെന്റ് പ്രവർത്തനങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നതിന് പകരം സൂപ്പർ ഇന്റലിജൻസ് എന്ന വാക്കായിരിക്കും ഉപയോഗിക്കുക. കുട്ടികളുടെ ഡിജിറ്റൽ സുരക്ഷ മുൻനിർത്തി വാട്സ്ആപ്പ് പുതിയ പാരന്റൽ കൺട്രോൾ ഫീച്ചറുകൾ അവതരിപ്പിച്ചു. കൗമാരക്കാരായ കുട്ടികളുടെ വാട്സ്ആപ്പ് ഉപയോഗവും ആശയവിനിമയങ്ങളും രക്ഷിതാക്കളുടെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലും കൊണ്ടുവരാൻ ഇത് സഹായിക്കും. AI രംഗത്ത് വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് OpenAI ഡോട്ട്സ് എന്ന പുതിയ ഏജന്റ് അവതരിപ്പിച്ചത് പോയ വാരം. എന്നാൽ ഇതിന് പിന്നാലെ .com എന്ന ഡൊമൈൻ നാമം ഇലോൺ മസ്കിന്റെ XAI നേരത്തെ തന്നെ സ്വന്തമാക്കിയിരുന്നത് ടെക് ലോകത്ത് അമ്പരപ്പ് സൃഷ്ടിച്ചു. ഇതിനിടെ ജിയോ തങ്ങളുടെ 10th വാർഷികത്തിന്റെ ഭാഗമായി കുടുംബാംഗങ്ങളുടെ ഓൺലൈൻ ഓഫ്ലൈൻ സുരക്ഷയ്ക്കായി ജിയോ ഷീൽഡ് എന്ന പുതിയ സേവനവും ആരംഭിച്ചു. സാങ്കേതിക രംഗത്തെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു ഇടവേള.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി കായിക ലോകത്തെ വിശേഷങ്ങൾ. ഐഎസ്എൽ ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി പുതിയ ഉടമസ്ഥർ. യുഎഇ ആസ്ഥാനമായ അൽ ഫുർസാൻ ഗ്രൂപ്പ് ബ്ലാസ്റ്റേഴ്സിന്റെ 100% ഓഹരികളും സ്വന്തമാക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ചു. ഒഫിയോ സ്പോർട്ടി എന്ന കമ്പനിയായിരിക്കും ക്ലബിന്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. 2027 ICC ഏകദിന ലോകകപ്പിന്റെ മത്സരക്രമം പ്രഖ്യാപിച്ചത് പോയ വാരം ദക്ഷിണാഫ്രിക്ക, സിംബാബ്വെ, നമീബിയ എന്നിവർ ചേർന്നൊരുക്കുന്ന ലോകകപ്പ് 2027 ഒക്ടോബർ 2 ആരംഭിക്കും. ഒക്ടോബർ 7 കേപ് ടൗണിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ നേരിടും. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിനത്തിൽ 117 പന്തിൽ ഡബിൾ സെഞ്ചുറി നേടി ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ചരിത്രം കുറിച്ചത് പോയ വാരം ഇഷാൻ കിഷന്റെ റെക്കോർഡ് മറികടന്ന ഗിൽ ഏകദിന ചരിത്രത്തിലെ വേഗമേറിയ ഇരട്ട സെഞ്ചുറിയുടെ ഉടമയായി. ഇന്ത്യൻ മുൻ നായകൻ രോഹിത് ശർമ്മ ഏതെങ്കിലും ഒരു രാജ്യത്ത് മാത്രം 200 ഏകദിന സിക്സറുകൾ തികയ്ക്കുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി. കരിയറിലെ 35th ഏകദിന സെഞ്ചുറിയും അദ്ദേഹം വിൻഡീസിനെതിരെ നേടി. ഏഷ്യൻ ഗെയിംസ് അമ്പെയ്ത്തിൽ വനിതകളുടെ റിക്കർവ് ഇനത്തിൽ ഇന്ത്യയുടെ 17-കാരി താരം അനിൽ മൊഹോദ് സ്വർണം നേടിയതും പോയ വാരമാണ്. അതേസമയം ഇന്ത്യൻ സ്പിന്നർ യുസ്വേന്ദ്ര ചാഹൽ റെഡ്ബോൾ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത് പോയ വാരം. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അദ്ദേഹം തുടരും. കായിക രംഗത്തെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു ഇടവേള.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി കലാലോകത്തെ വിശേഷങ്ങൾ. മലയാളികളുടെ പ്രിയപ്പെട്ട ജഗദീഷ് ഉർവശി കൂട്ടുകെട്ട് 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ളതാണ് കലാലോകത്തെ ആദ്യത്തെ വിശേഷം. റൂം നമ്പർ 9 എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിലൂടെയാണ് ഈ ഹിറ്റ് കോംബോ തിരികെ എത്തുന്നത്. മലയാള ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റത് പോയ വാരം നടൻ സിജോയ് വർഗീസ്, ആശ അരവിന്ദ് എന്നിവർ പുതിയ വൈസ് പ്രസിഡന്റുമാരായി. നീനാക്കുറുപ്പ് ട്രഷററായും സരയു ജോയിന്റ് സെക്രട്ടറിയായും ചുമതലയേറ്റു. നിവിൻ പോളയെ നായകനാക്കി റാം സംവിധാനം ചെയ്യുന്ന 7 കടൽ 7 മലൈ എന്ന ചിത്രത്തിന്റെ ആദ്യ 3 മിനിറ്റ് ടൈറ്റിൽ വീഡിയോ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടതും പോയവാർ. നടി പാർവതി തിരുവോത്ത് പ്രധാന വേഷത്തിലെത്തിയ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ എന്ന ചിത്രം 50 കോടി ക്ലബിൽ ഇടം നേടിയത് പോയവാരം. ഒരു നായകനുമില്ലാതെ പാർവതി സ്വന്തമാക്കുന്ന ആദ്യ 50 കോടി ചിത്രമാണ് ഇത്. കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡുകൾ വിതരണം ചെയ്തത് പോയവാരം. എക്കോ മികച്ച സിനിമയായി, മോഹൻലാൽ മികച്ച നടനായും, അനശ്വര രാജൻ, കല്യാണി പ്രിയദർശൻ എന്നിവർ മികച്ച നടിമാരായും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. തമിഴ് താരം സൂര്യ നായകനാക്കി ജിത്തു മാധവൻ ഒരുക്കുന്ന സീൻ ദീപാവലി റിലീസായി തിയേറ്ററുകളിലെത്തും. ഗോകുലം ഗോപാലനാണ് കേരളത്തിൽ വിതരണം നടത്തുന്നത്. നസ്രിയും നസ്ലിനുമാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കലാലോകത്തെ വിശേഷങ്ങൾ. ഇതോടുകൂടി ആഴ്ചവട്ടം പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്ലേ FM 90.4 കേട്ടു.

0: ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.

0: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹലിയ എഫ്എം കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in. ഫോൺ 9496000133.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
4: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വാവ്, വെറും 390.
5: മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരായ പരാതി അന്വേഷിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കാസർകോട് മുള്ളേരി ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം കമ്മീഷനിംഗ് അവസാനഘട്ടത്തിൽ. ഏഷ്യൻ ഗെയിംസ് ഉച്ച കഴിഞ്ഞ് സമാപിക്കും. 85 മെഡലുകളുമായി ഇന്ത്യ 4 സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. അനധികൃത നുഴഞ്ഞുകയറ്റത്തിന് അവസരമൊരുക്കുന്ന പാകിസ്ഥാന്റെ നിലപാടിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ചാർജ് ഡി അഫയേഴ്സിനെ വിദേശകാര്യ മന്ത്രാലയത്തിൽ വിളിച്ചു വരുത്തിയാണ് പ്രതിഷേധം അറിയിച്ചത്. 3 പേർ പഞ്ചാബ് ഫിറോസ്പൂർ മേഖലയിലെ ഇന്ത്യൻ പ്രദേശത്തേക്ക് നുഴഞ്ഞുകയറിയെന്നും പാകിസ്ഥാനിലേക്ക് മടങ്ങാൻ BSF പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇവർ അതിർത്തി വേലിക്ക് നേരെ നീങ്ങുന്നത് തുടർന്നുവെന്നും പാകിസ്ഥാനെ അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇസ്രായേലിന്റെ അടുത്ത സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ ദീപം തെളിയിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ക്ഷണിച്ചു. ആകാശമധ്യയുണ്ടായ അതിക്രമം തടയാൻ കാണിച്ച ധീരതയിലൂടെ ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും ലോകത്തിന്റെ തന്നെയും നായകനായി ക്യാപ്റ്റൻ മച്ചാർ മാറിയതായി നെതന്യാഹു ടെലിഫോൺ സംഭാഷണത്തിനിടെ വിശേഷിപ്പിച്ചു. PM സേതു പദ്ധതിക്ക് ഇന്ന് 1 വർഷം പൂർത്തിയാകുന്നു. വ്യവസായ മേഖലയുടെ നേതൃത്വത്തിൽ ഭരണനിർവഹണം ശക്തിപ്പെടുത്തുക, പരിശീലനത്തിന് അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ വിപണി ആവശ്യങ്ങൾക്കനുസൃതമായി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് സംരംഭം ലക്ഷ്യമിടുന്നത്. വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്റ് സ്ഥിരം സമിതികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ധനകാര്യ സമിതിയുടെ അധ്യക്ഷനായി BJPയിലെ ഭർതൃഹരി മഹതാബിനെയും വിദേശകാര്യ സമിതിയുടെ അധ്യക്ഷനായി കോൺഗ്രസിലെ ശശി തരൂരിനെയും നിയമിച്ചു. BJPയിലെ സുധീർ ഗുപ്തയാണ് റെയിൽവേ സമിതിയുടെ അധ്യക്ഷൻ. കൃഷി, മൃഗസംരക്ഷണം, ഭക്ഷ്യസംസ്കരണം എന്നിവ കൈകാര്യം ചെയ്യുന്ന സമിതിയുടെ അധ്യക്ഷൻ കോൺഗ്രസിലെ ചരൺജിത് സിംഗ് ചന്നിയും പ്രതിരോധ സമിതിയുടെ അധ്യക്ഷൻ BJPയിലെ രാധാമോഹൻ സിംഗുമാണ്. ജലവിഭവ സമിതിയുടെ അധ്യക്ഷൻ BJP അംഗം രാജീവ് പ്രതാപ് റൂഡിയാണ്. ഗ്രാമവികസന പഞ്ചായത്തീരാജ് സമിതിയുടെ അധ്യക്ഷൻ കോൺഗ്രസിലെ സപ്തഗിരി ഉലകയെയും വാർത്താവിനിമയ വിവരസാങ്കേതിക വിദ്യാ സമിതിയുടെ അധ്യക്ഷൻ BJPയിലെ നിഷികാന്ത് ദുബെയും ആണ്. BJPയുടെ രാജ്യസഭാംഗം സുധാൻഷു ത്രിവേദി വാണിജ്യ സമിതിയുടെ പുതിയ അധ്യക്ഷനാകും. വളം രാസവസ്തു സമിതിയുടെ അധ്യക്ഷയായി തൃണമൂൽ അംഗം കാക്കോലി ദസ്തിദാറിനെ നിയമിച്ചു. പുതിയ സമിതികൾക്ക് കഴിഞ്ഞ മാസം 26 മുതൽ പ്രാബല്യമുണ്ട്. കേരളത്തിൽ നിർദ്ദിഷ്ട എയിംസ് സ്ഥാപിക്കുന്നതിന് കോഴിക്കോടും പരിഗണനയിൽ ഉണ്ടെന്ന് മുഖ്യമന്ത്രി സതീശൻ പറഞ്ഞു. MK രാഘവൻ MP, MLA മാരായ KPRവീൺകുമാർ, KJയന്ത്, VT സൂരജ് എന്നിവരടങ്ങുന്ന സംഘം മുഖ്യമന്ത്രിയെ കണ്ടപ്പോഴാണ് ഇക്കാര്യം അറിയിച്ചത്. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ കിനാലൂരിൽ എയിംസിനായി KSIDC 151 ഏക്കർ ഭൂമി ഗവൺമെന്റിന് കൈമാറിയിട്ടുണ്ട്. ശേഷിക്കുന്ന ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കണമെന്നും സംഘം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. മലപ്പുറം ജില്ലയ്ക്കെതിരായ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവും CPIM കേന്ദ്ര നേതൃത്വവും നിലപാട് വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആവശ്യപ്പെട്ടു. ആര് വർഗീയത പറഞ്ഞാലും ശക്തമായ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. CPIM നേതാവ് P നന്ദകുമാർ നടത്തിയ പ്രസംഗം കേരളത്തിന്റെ മതേതര നിലപാടിനെതിരായ വെല്ലുവിളിയാണെന്നും തെരഞ്ഞെടുപ്പുകളിൽ ജനം മറുപടി നൽകിയിട്ടും CPIM ഇനിയും നിലപാട് തിരുത്താൻ തയ്യാറാകാത്തത് അപലപനീയമാണെന്നും VD സതീശൻ വ്യക്തമാക്കി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരായ പരാതി അന്വേഷിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പരാതിയിൽ കഴമ്പുണ്ടെന്ന് പ്രഥമ ദൃഷ്ടിയാ ബോധ്യപ്പെട്ടതിനാൽ വിജിലൻസ് ഡയറക്ടറോട് അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. തേച്ചു മാച്ചു കളഞ്ഞ കേസാണിതെന്നും അന്വേഷണത്തിന് നിയമപ്രശ്നങ്ങൾ ഇല്ലെന്നും പറഞ്ഞ രമേശ് ചെന്നിത്തല ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന പരിരക്ഷ കേസിൽ ലഭിക്കില്ലെന്നാണ് നിയമോപദേശമെന്നും വ്യക്തമാക്കി. പി എം ശ്രീയിൽ നിന്ന് പിന്മാറാൻ ഗവൺമെന്റ് നടത്തുന്ന നീക്കം സ്വാഗതം ചെയ്യുന്നുവെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വൈകിയെങ്കിലും പിന്മാറാൻ തീരുമാനിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ആർ ശ്രീലേഖ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയില്ലെന്നും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന നീക്കമായി അവരുടെ രാജി പ്രഖ്യാപനത്തെ കണ്ടാൽ മതിയെന്നും ശിവൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുൻ എം എൽ എ പി നന്ദകുമാർ മലപ്പുറം ജില്ലയെക്കുറിച്ച് നടത്തിയ പരാമർശം പാർട്ടി നിലപാടല്ലെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി. കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ് ജില്ലകളിൽ മെച്ചപ്പെട്ട ജലസേചന സൌകര്യമെന്ന കർഷകരുടെ ദീർഘകാല ആവശ്യം മുൻനിർത്തി ആനമലയാർ നല്ലൊരു പദ്ധതിയെക്കുറിച്ച് ചർച്ച തുടരുന്നതിന് തമിഴ്നാട് മന്ത്രിമാരുടെ സംഘം നാളെ കേരളത്തിലെത്തിയേക്കും. തമിഴ്നാട് ജലവിഭവ മന്ത്രി ആനന്ദ്, റവന്യൂ മന്ത്രി സെങ്കോട്ടയ്യൻ, പൊതുജനക്ഷേമ മന്ത്രി അരുൺ രാജ്, ടൂറിസം മന്ത്രി രാജേഷ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രിമാരുമായി ചർച്ച നടത്തുന്നതിന് എത്തുന്നത്. നിർദ്ദിഷ്ട പദ്ധതിയെക്കുറിച്ചും നടത്തിപ്പിനെക്കുറിച്ചും ഇരു സംസ്ഥാനങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരസ്പരം കൈമാറും. തമിഴക വെറ്ററി കഴകം നേതാവും മുഖ്യമന്ത്രിയുമായ വിജയ് ധാരാപുരം ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇന്ന് റോഡ് ഷോയിൽ പങ്കെടുക്കും. പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സത്യഭാമയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് വിജയ് എത്തുന്നത്. മറ്റന്നാളാണ് ഉപതെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതി മറ്റന്നാൾ വൈകിട്ട് തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കാനും ഉപയോഗത്തിന് ശേഷം പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കാനും സൌകര്യമൊരുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. തിരുവനന്തപുരത്ത് നിന്ന് രജു കോരിയക്കോട്.
6: സ്ത്രീകളുടെ യാത്രകൾ സുഗമമാക്കുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് വിമൻ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, കെ എസ് ആർ ടി സി ടെർമിനലുകൾ, ഡിപ്പോകൾ, മറ്റ് പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാകും സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീൻ സ്ഥാപിക്കുക. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുകയും ഉപയോഗത്തിന് ശേഷം അവ പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കുന്നതിനുമുള്ള സൌകര്യം ഒരുക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം.
5: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കെ എസ് ടി പി പദ്ധതിയിലെ പതിബൽ എഞ്ചിനീയർ ലീസിബിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി മുൻമന്ത്രിയും നിയുക്ത ഭരണഘടനാ പരിഷ്കരണ കമ്മീഷൻ ചെയർമാനുമായ ഡോക്ടർ എം കെ മുനീർ പറഞ്ഞു. എൽ ഡി എഫ് ഗവൺമെന്റ് ആത്മഹത്യയെക്കുറിച്ച് അന്വേഷിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വയലാർ അവാർഡ് പ്രഖ്യാപിച്ചു. ആർ രാജശ്രീയുടെ ആത്രേയകം നോവലിനാണ് ഇത്തവണത്തെ അവാർഡ്. 100,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. എഴുത്തുകാരൻ പ്രഭാവർമ്മയാണ് അവാർഡ് പ്രഖ്യാപനം നടത്തിയത്. കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന നശാമുക്ത് യുവ അഭിയാന്റെ 100 ആഴ്ച നീളുന്ന പരിപാടിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് വാക്കത്തോൺ സംഘടിപ്പിച്ചു. വികസിത് ഭാരത് സങ്കല്പത്തിൽ സംഘടിപ്പിച്ച പരിപാടി വി മുരളീധരൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു. കാസർകോട് ജില്ലയിലെ വൈദ്യുതി മേഖലയിലെ നിർണായക പദ്ധതിയായ മുള്ളേരി ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം കമ്മീഷനിങ്ങിന്റെ അവസാനഘട്ടത്തിലെത്തി. പദ്ധതിയിലൂടെ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാണ് ലക്ഷ്യമിടുന്നത്. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
7: 15 MW വൈദ്യുതി ശേഷിയും 60 MW അവർ സംഭരണ ശേഷിയുമുള്ള പദ്ധതിയുടെ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയായത്. വിദഗ്ധരുടെ പരിശോധനയും അനുമതിയും ലഭിക്കുന്നതോടെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം തുടങ്ങും. മുള്ളേരിയ കെ എസ് ഇ ബി സബ്സ്റ്റേഷനോട് ചേർന്നുള്ള സ്ഥലത്താണ് പദ്ധതി പൂർത്തിയായത്. പകൽ സമയത്ത് ഗ്രിഡിൽ ലഭിക്കുന്ന അധിക വൈദ്യുതി ബാറ്ററിയിൽ സംഭരിച്ച് വൈദ്യുതി ആവശ്യകത ഉയരുന്ന പീക്ക് സമയത്ത് തിരികെ ഗ്രിഡിലേക്ക് നൽകുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുമ്പോൾ 15 MW വൈദ്യുതി ഏകദേശം 4 മണിക്കൂർ വരെ ഗ്രിഡിലേക്ക് നൽകാൻ കഴിയുമെന്ന സംവിധാനവുമാണിത്. NHPCയാണ് പദ്ധതിയുടെ നിർവഹണ ഏജൻസി. പവർ ട്രാൻസ്ഫോർമേഷൻ, ഇൻവെർട്ടർ സ്ഥാപികൾ തുടങ്ങിയ പ്രധാന ജോലികൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. ഉപകരണങ്ങളുടെ പരിശോധനയും നടത്തിയിരുന്നു.
5: ജപ്പാനിലെ ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിന് വൈകിട്ട് സമാപനമാകും. ഏഷ്യയിലെ മികച്ച കായിക താരങ്ങൾ 2 ആഴ്ചയിലേറെ ആവേശകരമായി മത്സരിച്ച ഗെയിംസിന്റെ സമാപന ചടങ്ങ് നഗോയ സിറ്റിയിലെ മിസുഹു പാർക്ക് അത്ലറ്റിക് സ്റ്റേഡിയത്തിലാണ്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 സമാപന പരിപാടികൾ തുടങ്ങും. ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിക്കുന്നത് ഷൂട്ടിംഗ് താരം നീരു ദണ്ഡയാണ്. ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ ഇന്ത്യ 4ാം സ്ഥാനത്താണ്. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ 53 കിലോ ഫ്രീസ്റ്റൈൽ ഗുസ്തിയിൽ വെള്ളിമെഡൽ നേടിയ അന്തിം പങ്കലിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പങ്കലിന്റെ നേട്ടം മറ്റ് കായിക താരങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഏഷ്യൻ ഗെയിംസിൽ വനിതാ വ്യക്തിഗത ഗോൾഫ് ഇനത്തിൽ സ്വർണം നേടിയ പ്രണവി ഉർസിന് ഇന്ത്യൻ ഗോൾഫ് പ്രീമിയർ ലീഗ് 1 കോടി രൂപ സമ്മാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. അനധികൃത നുഴഞ്ഞുകയറ്റത്തിന് അവസരമൊരുക്കുന്ന പാക് നിലപാടിൽ ഇന്ത്യ പ്രതിഷേധിച്ചു. നിർദ്ദിഷ്ട എയിംസ് സ്ഥാപിക്കുന്നതിന് കോഴിക്കോടും പരിഗണനയിൽ എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ പരാതി അന്വേഷിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കാസർകോട് മുള്ളേരി ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം കമ്മീഷനിംഗ് അവസാനഘട്ടത്തിൽ. ഏഷ്യൻ ഗെയിംസ് ഉച്ചകഴിഞ്ഞ് സമാപിക്കും. 85 മെഡലുമായി ഇന്ത്യ 4-ാം സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

0: யாரு ஹீரோ?
1: கேக்குறாங்க இல்ல, சொல்லுங்க ஜி, யாரு ஹீரோ?
2: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉനക്ക്
1: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട്
2: കൂട്ടുകൂടോ അടിപൊളി കോലാഹലമായിരിക്കണം നൈന, ഇടിപൊളി സറന്നിട്ടിരിക്കണം നൈന. സ്വന്നാൽ വെട്ടത്ത് വീട് തിരുവാണിയൂര് കുറവൻമലയിലെ കുമ്പനാട്, കുമ്പനാട്ടിലെ നിന്ന് വന്താൻ തിരുമൈ സതങ്കം അഗ്നിതീർത്ഥം രാജയോഗം രുദ്രമഹായോഗം ഇപ്പിടിപ്പെട്ട ഗുണങ്ങളായിരിക്കും പരദേശി നാനപ്പ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലയാള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: പിന്നെ അബി, നിനക്ക് ഇപ്പൊ ഡിസ്റ്റർബൻസ് ആണെന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ. പണ്ട് നമ്മൾ രണ്ടുപേരും എൻജോയ് ചെയ്തൊരു ടൈം ഉണ്ടായിരുന്നു. ആൻഡ് ഓൾ ദി ഗുഡ് മൊമെന്റ്സ് വി ഹാഡ്. ഐ മിസ് യു.
2: ഐ മിസ് യു.
1: നിന്റെ കൂടെ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. പിന്നെ താങ്ക് യു ഫോർ എവറിഥിങ്. ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഞാൻ സെൽഫിഷ് ആണെന്ന് പറയാൻ വെറുതെയാണ്.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in, ഫോൺ 9496000133.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
1: സംഗീതത്തിലൂടെ ഇന്ത്യ മുഴുവൻ സ്വന്തമാക്കിയ ഒരു മലയാളി ശബ്ദം. ഒരു സ്റ്റൈലിൽ ഒതുങ്ങാതെ പോപ്പിനും ഫങ്കിനും ഇന്ത്യൻ ഫിലിം മ്യൂസിക്കിനും ഒപ്പം സഞ്ചരിക്കുന്ന ശബ്ദം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM 90.4 നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹിരയാണ്. ഇന്ന് ബെന്നി ദയാൽ എന്ന ഗായകനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു കൊല്ലംകാരനാണ്, ക്ലാസിക്കലി ട്രെയിൻഡ് ഡാൻസർ കൂടിയാണ്. എല്ലാ പാട്ടുകളെയും സമയമെടുത്ത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗായകൻ, കേട്ട് കേട്ട് പഠിക്കുന്ന ഒരു ഗായകൻ. വീട്ടിലിരുന്നാണ് അദ്ദേഹം മലയാളം പഠിച്ചത്. അതിനൊപ്പം തന്നെ മറ്റ് ഭാഷകളും ഏറ്റവും അനായാസമായി കൈകാര്യം ചെയ്യുന്ന ഒരു പാട്ടുകാരന്, മലയാളം അറിഞ്ഞതുകൊണ്ടാണ് എല്ലാ ഭാഷകളും ഭംഗിയായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ഏറെ അഭിമാനത്തോടുകൂടി നമ്മളോട് പറയുന്ന ഒരു ഗായകൻ. എനിക്ക് തോന്നുന്നു കൃഷ്ണകുമാർ കുന്നത്തിന് ശേഷം ഇന്ത്യ മുഴുവൻ ഏറ്റെടുത്ത ഒരു ശബ്ദം ഒരുപക്ഷെ ബെന്നി ദയാലിന്റേത് തന്നെയാകണം. എന്തായാലും ബെന്നി ദയാലിന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ മലയാളികൾ കേട്ടു. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കൈതപ്പുറം വരികൾ എഴുതി എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത റോബിൻഹുഡ് എന്ന സിനിമയിലെ പാട്ടാണ്. ബെന്നി ദയാലും അച്ചു രാജേശ്വരിയും സുചിത്ര കാർത്തിക്കും ചേർന്ന് പാടിയ പറന്നു വന്നു പൈങ്കിലി എന്ന ഗാനമാണ് നമ്മൾ ആദ്യമായി കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള പാട്ടുകളുടെ ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാട്ടാണത്. ഹാരിസ് ജയരാജ് എന്ന സംഗീത സംവിധായകനിലൂടെ ഉണ്ടായ ഒരു പാട്ട്. ബോംബെയ്ക്ക് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ബെന്നി ദയാലിനെ വെച്ച് ഈ പാട്ട് ചെയ്യാൻ കുറച്ച് ഇൻകൺവീനിയൻസസ് ഉണ്ടെങ്കിലും ഹാരിസ് ജയരാജിന് ഇത് ബെന്നി ദയാലിന്റെ ശബ്ദത്തിൽ തന്നെ വേണം എന്ന് നിർബന്ധമായിരുന്നു. എനർജറ്റിക് പാട്ടുകൾ പാടുന്ന ബെന്നിനെ കൊണ്ട് ഈ ഒരു പാട്ട് പാടിയാൽ ശരിയാകുമോ എന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു. ബെന്നിക്ക് തന്നെ സംശയമുണ്ടായിരുന്നു, ഐ യു ഷുവർ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു. പക്ഷേ ആ ഒരു ഫ്ലോ ശരിക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും. ഒരു ഇന്റർവ്യൂവിൽ ബെന്നി ദയാൽ പറഞ്ഞിട്ടുള്ളത് ഒരു മോളുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ പാട്ടിനോട് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു മകളുടെ സ്നേഹം അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ പാട്ടിനോട് വല്ലാതെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്തായാലും ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. എന്നെ അറിന്താൽ എന്ന സിനിമയിൽ നിന്ന് താമര വരികൾ എഴുതി ബെന്നി ദയാലും മഹതിയും ചേർന്ന് പാടിയ പാട്ട്, ഹാരിസ് ജയരാജിന്റെ മ്യൂസിക്കൽ. ഓൺലി ഓൺ അഹല്യ എഫ് എം 90.4. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീര. ബെന്നി ദയാൽ എന്ന ഗായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് ഭാഷകൾ അനായാസമായി കൈകാര്യം ചെയ്യുന്ന ഒരു ഗായകൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. ബെന്നി ദയാൽ എന്ന ഗായകനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏതൊരു ഭാഷയാണെങ്കിലും അത് പഠിക്കാനുള്ള മനസ്സ് തന്നെയാണ് ആ ഗായകനെ വ്യത്യസ്തനാക്കുന്നത്. ഇപ്പോൾ ഒരു ഗായകൻ എന്നതിനേക്കാൾ ഉപരി ഒരു ബാൻഡിൽ പെർഫോം ചെയ്യുന്നതാണെങ്കിലും പുതിയ പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിലും ഈവൻ ലിറിക്സ് പോലും എഴുതാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്നും ഇവോൾവ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു ഗായകനാണ് ബെന്നി ദയാൽ. എനിക്കൊന്ന് ബെന്നി ദയാലിന്റെ ഫാസ്റ്റ് നമ്പേഴ്സ് തന്നെയാണ് മലയാളികളടക്കമുള്ള പല ശ്രോതാക്കൾക്കും ഏറെ ഇഷ്ടപ്പെട്ടത്. എനിക്ക് തോന്നുന്നു ബെന്നി ദയാലിന്റെ ഫാസ്റ്റ് നമ്പേഴ്സ് ഇല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഒരു ആഘോഷങ്ങളും കടന്നുപോകുമെന്ന്. അത്രമാത്രം പാട്ടുകൾ തമിഴിലും മലയാളത്തിലും ഒക്കെ പാടിയിട്ടുണ്ട് അദ്ദേഹം. സോ അദ്ദേഹത്തിന്റെ ചിന്നമ്മ ചിലകമ്മ എന്ന് പറയുന്ന പാട്ട് എനിക്ക് തോന്നുന്നു AR റഹ്മാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സിന്റെ ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഈ പാട്ടുണ്ടായിരിക്കും. പാ വിജയാണ് ഈ ഒരു പാട്ടിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. സക്കരക്കട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടാണ്. ഈ സിനിമ അത്രയും ഹിറ്റായില്ലെങ്കിലും ഈ സിനിമ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് പാട്ടുകളിലൂടെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബെന്നി ദയാലും ചിന്മയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട് ചിന്നമ്മ ചിലകമ്മ ഓൺ അഹലി FM 90.4. ദിസ് ഇസ് RJ ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

മലയാളി റൂട്ട്സ് അബുദാബി അബ്രിംഗിംഗ് ചെന്നൈയിലെ പഠനം എസ് ഫൈവിൽ നിന്നുള്ള ഒരു തുടക്കം എ ആർ റഹ്മാന്റെ ശ്രദ്ധ പിന്നെ പല ഭാഷകളിലേക്കും പടർന്ന ശബ്ദം അതാണ് ബെന്നി ദയാലിന്റെ മ്യൂസിക്കൽ ജേണി. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. ആർ ജി ഹീരയാണ് നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 2007 അഴകിയ തമിഴ് മകൻ എന്ന് പറയുന്ന ഒരു വിജയ് സിനിമ റിലീസ് ചെയ്യുന്നത്. അതിലെ രണ്ട് പാട്ടുകൾ ആദ്യമായിട്ട് അങ്ങനെ ബെന്നി ദയാൽ എന്ന സിംഗറിന്റെ രണ്ട് സോളോ പാട്ടുകൾ ഇറങ്ങുന്നത് ഈ പാട്ടിലൂടെയാണ്. എനിക്ക് തോന്നുന്നു രണ്ട് പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടു ആൻഡ് അതിൽ തന്നെ ഒരുപാട് പേരുടെ ഫേവറേറ്റ് സോങ്സിന്റെ ലിസ്റ്റിലുള്ള ഒരു പാട്ട് തന്നെയാണ് മധുരയ്ക്ക് പോകാതടി എന്ന് പറയുന്ന പാട്ട്. ആ പാട്ടിൽ കൊടുത്തിരിക്കുന്ന ചെറിയ ചെറിയ എക്സ്പ്രഷൻസ് ഒക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. എ ആർ റഹ്മാന്റെ ഫാസ്റ്റ് നമ്പേഴ്സ് ആണെങ്കിലും അതിൽ മെലഡി ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ മെലഡിയൊക്കെ വളരെ ഭംഗിയായിട്ട് തന്റെ ശബ്ദത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ബെന്നി ഓരോ പാട്ടിലും ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം കൂടിയാണ് മധുരയ്ക്ക് പോകാതടി എന്ന് പറയുന്ന ഒരു പാട്ട്. ആൻഡ് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സിംഗർ കൂടിയാണ്. എനിക്ക് തോന്നുന്നു ധരൺകുമാർ എന്ന ഒരു സംഗീത സംവിധായകന്റെ ഓൺ എൻജി എന്ന ഗാനത്തിലാണ് അദ്ദേഹം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പായിട്ട് ഒത്തിരി പേരുടെ കൂടെ ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. പക്ഷെ ഒരു ഫസ്റ്റ് സോളോ എന്ന് പറയുന്നത് ഒരു ഗായകന്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പെർഫോമൻസുകളും പാട്ടുകളും സ്റ്റൈലും ആറ്റിറ്റ്യൂഡും ഒരു ഫാഷൻ ഐക്കണായിട്ട് പലരും ബെന്നി ദയാലിനെ ചൂസ് ചെയ്തതായിട്ട് ഇപ്പോഴും തോന്നിയിട്ടുണ്ട്. ആൻഡ് ഈ പാട്ട് തന്നെയാണ് നമ്മളിപ്പോ കേൾക്കാൻ പോകുന്നത്. പാ വിജയ് വരികൾ എഴുതി, എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത്, അഴകിയ തമിഴ് മകൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്തിട്ടുള്ള ഗാനം ബെന്നി ദയാലിന്റെ ശബ്ദത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നു. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. അപ്പൊ നമുക്ക് മധുരം വരെ ഒന്ന് പോയിട്ട് വരാം. സ്റ്റേ ട്യൂൺഡ്. Ah

ഒരു സിംഗറാണ്, സോങ് റൈറ്ററാണ്, പെർഫോമറാണ്, ഒരു നല്ലൊരു ഡാൻസറാണ്, അങ്ങനെ ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബെന്നി ദയാൽ എന്ന ഗായകൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഹിന്ദി, തമിഴ്, തെലുഗ്, മലയാളം, കന്നഡ, അങ്ങനെ നിരവധി ഭാഷകളിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2008 അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ സംഭവിച്ചിട്ടുള്ളത് പപ്പു ക്യാൻ ഡാൻസ് ഹാല എന്ന് പറയുന്ന ഒരു ഹിന്ദി സോങ്. ആൻഡ് ഒരുപാട് പാട്ടുകൾ പാടിയെങ്കിലും ആദ്യം റിലീസ് ചെയ്തത് ഒരു ഒരു വലിയ ബോളിവുഡ് ഹിറ്റ് സമ്മാനിച്ച പാട്ടാണ് പപ്പു ക്യാൻ ഡാൻസ് ഹാല. ആൻഡ് പല സ്റ്റേജ് ഷോസിലും നമ്മൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒരു ഒരു ചെറിയ കുട്ടിയെ പോലെ തന്നെ ഏത് പെർഫോമൻസിന് മുന്നിലും എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് ഒരു മടിയും കൂടാതെ തുറന്നു പറയുന്ന ഒരാളും കൂടിയാണ്. പപ്പു ക്യാൻ ഡാൻസ് ഹാല എന്ന് പറയുന്ന പാട്ട് ഇപ്പോഴും ഒരുപാട് പേര് നമുക്ക് ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. പക്ഷെ അദ്ദേഹം എപ്പോഴും പാട്ട് പാടുന്ന ആളുകളോട് അല്ലെങ്കിൽ ഗായകരോട് എപ്പോഴും പറയാറുള്ളതാണ് പ്രാക്ടീസ് ചെയ്യണം, നന്നായി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ പാട്ടുകൾ പാടാൻ പാടുള്ളൂ എന്നുള്ളതാണ്. കാരണം പ്രാക്ടീസ് എന്തൊക്കെ പറഞ്ഞാലും ആ പാട്ടിനെ അപ്ലിഫ്റ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുപോലെ തന്നെ നല്ലൊരു പെർഫോമർ ആയതുകൊണ്ട് തന്നെ നന്നായി പ്രാക്ടീസ് ചെയ്ത് നന്നായി പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്ന ബെന്നി ദയാൽ എന്ന സിംഗറിൽ നിന്നും നമുക്കൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. എന്തായാലും ഈ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. എ.ആർ. റഹ്മാൻ കമ്പോസ് ചെയ്ത് ജാനേ തോ യാ ജാനേ നാ എന്ന സിനിമയ്ക്ക് വേണ്ടി ബെന്നി ദയാൽ, നരേഷ് അയ്യർ, സതീഷ് ചക്രവർത്തി, അസ്ലം ബ്ലേസ്, തൻവി ആൻഡ് ഭാർഗവി ചേർന്ന് പാടിയ പാട്ട് ഓൺ അഹലി എഫ് എം 90.4. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൻഡ്.

ഒരുപാട് ആൽബം സോങ്ങുകൾ കൂടി ഹിറ്റായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 2019 ഒക്കെ. എനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോയിലും നമ്മൾ ബിനി ദയാലിനെ കണ്ടിട്ടുണ്ട്. ഒരു മെന്ററായിട്ട് ഒരു റിയാലിറ്റി ഷോയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല, അതിനേക്കാൾ കൂടുതൽ ഒരു ഫ്രണ്ടായിട്ട് അവർക്കൊരു ഷോൾഡർ കൊടുക്കാൻ സാധിക്കുന്ന ഒരാളായിട്ടാണ് എപ്പോഴും അദ്ദേഹത്തിനെ തന്നെ പോർട്രേ ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു ആൽബം സോങ് കൂടി നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. മലരി മലരി എന്ന് പറയുന്ന ഒരു പാട്ട്. എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ ഈ ഫോണും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒന്നും ഇത്രയും ആക്റ്റീവ് അല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മള് ഓരോ ടി വി ഷോയും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പലരും വിളിച്ചു ചോദിച്ചിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് മലരി മലരി എന്ന് പറയുന്ന ഒരു ഗാനം. ബൈ ദ പീപ്പിൾ എന്ന സിനിമയ്ക്ക് വേണ്ടി പ്രവിൻ മണി കമ്പോസ് ചെയ്തിട്ടുള്ള ഈ പാട്ട് ബെന്നി ദയാലും അനിത നായരും സുവി സുരേഷും ഭാർഗവി പിള്ളയും അർജുൻ ശശി അങ്ങനെ ഒരുപാട് പേര് ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. ആൻഡ് ഈ പാട്ടിൽ നമുക്ക് ഈ ഒരു ബാൻഡിന്റെ ഒരു പെർഫോമൻസും കൂടെ നമുക്ക് കാണാൻ പറ്റും ഈ പാട്ടിൽ. പർട്ടിക്കുലർലി ഇതൊരു എനിക്ക് തോന്നുന്നു അതിരപ്പള്ളിയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഭയങ്കര നല്ല വിഷ്വൽസ് ഒക്കെ പലർക്കും ഓർക്കാൻ സാധിക്കും. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പൊ എന്തായാലും മലരെ മലരെ എന്ന് പറയുന്ന ബെന്നി ദയാലിന്റെ ഈ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അടുത്തതായ ഓണോർമയിലുണ്ടരും ഗാനങ്ങൾ അഹലി FM 90.4 ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. അന്നത്തെ പാട്ടുകളിൽ ഒരു ബോളിവുഡ് ടച്ചുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാട്ടൊക്കെ കേൾക്കണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ പാട്ട് ഓർത്തിരിക്കാൻ സാധിക്കും. എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം നിങ്ങളുടെ കൂടെ. ദിസ് ഇസ് RG ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ഒരു പാട്ടുകാരന്റെ ജീവിതം അല്ലെങ്കിൽ അവരുടെ കരിയർ എന്ന് പറയുന്നത് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്ന സാധ്യതയുള്ള ഒരു മേഖലയാണ് അല്ലെ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. അങ്ങനെ ഒരു പോയിന്റിൽ എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചിനി ജോലിയിൽ പ്രവേശിക്കാം, ഇനി സിനിമയിൽ അധികം ഫ്യൂച്ചർ ഒന്നും ഉണ്ടെന്ന് തോന്നില്ല എന്നൊരു പോയിന്റിൽ ബാക്ക് ടു ഓഫീസിലേക്ക് ജോയിൻ ചെയ്ത് മൂന്നാമത്തെ ദിവസമാണ് അദ്ദേഹത്തിന് ഒരു കോള് കിട്ടുന്നത്, 2006, അതും സാക്ഷാൽ AR റഹ്മാനിൽ നിന്ന്. അങ്ങനെ അദ്ദേഹത്തിന്റെ അവിടെ നിന്ന് ബ്രീഫ് കിട്ടുന്നു, ഹിന്ദിയിലും തമിഴിലും പാട്ട് പാടിപ്പിക്കുന്നു. അങ്ങനെ AR റഹ്മാനെ കാണാനും അദ്ദേഹത്തിനോട് സംസാരിക്കാനും തന്റെ ഒരു പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട് എന്ന് ബെന്നി ദയാൽ എന്ന സിംഗറിന് AR റഹ്മാനെ ഒന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വലിയൊരു അവസരവും അദ്ദേഹത്തിന് കിട്ടി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എണ്ണിയാൽ തീരാത്ത പാട്ടുകളാണ് AR റഹ്മാൻ ബെന്നി ദയാലിന് വേണ്ടി സമ്മാനിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു സംഗീത സംവിധായകൻ ആഗ്രഹിക്കുന്നത് ഒരു പടി മേലെ കൊടുക്കാൻ സാധിക്കുമ്പോൾ തന്നെയാണ് ആ സിംഗറിന് അതൊരു വലിയ വിജയമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ദൗത്യം ഏറ്റവും ഭംഗിയായി തീർക്കുന്ന ഒരാൾ തന്നെയാണ് ബെന്നി ദയാൽ. സോ അതുകൊണ്ട് തന്നെയാണ് എണ്ണിയാൽ തീരാത്തത്രയും ഗാനങ്ങൾ AR റഹ്മാൻ അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. എന്തായാലും ഓമന പെണ്ണേ എന്ന് പറയുന്ന ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. താമര വരികൾ എഴുതി കല്യാണി മേനോനും താമരയും ചേർന്ന് വരികൾ എഴുതി ബെന്നി ദയാലും കല്യാണിയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി വിണ്ണയത്താണ്ടി വരുവായ. മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മലയാളി ക്യാരക്ടർ കൂടി ഉണ്ടായിരുന്ന ഒരു സിനിമ കൂടിയായിരുന്നു. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബെന്നി ദയാൽ എന്ന ഗായകനെ നമ്മൾ ഓർക്കുന്നു. ആണോർമയിലുണരും ഗാനങ്ങൾ സ്റ്റേ ട്യൂൺഡ്.

സംഗീത ലോകത്തേക്ക് ബെന്നി ദയാലിന്റെ ആദ്യകാല പ്രവേശനം എന്ന് പറയുന്നത് S5 എന്ന പോപ്പ് ബാൻഡിലൂടെയാണ്. SS മ്യൂസിക് നടത്തിയ ഒരു ടാലന്റ് ഹണ്ടിലൂടെയാണ് ഈ ഒരു ബാൻഡ് രൂപപ്പെട്ടത്. പിന്നീട് അദ്ദേഹത്തിന്റെ കഴിവ് ശ്രദ്ധിച്ചിട്ടാണ് AR Rahman പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് ബെന്നിക്ക് ഒരു വലിയൊരു അവസരം നൽകുന്നത്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ മലയാളത്തിലും ഒരുപാട് നല്ല ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ഏറ്റവും പുതിയതായി പാടിയിട്ടുള്ള പാട്ടുകളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ലിറിക്സിന്റെ മീനിങ് ഒന്നും അറിയാതെ വളരെ ഭംഗിയായി പാടിയ ഒരു പാട്ട് തന്നെയാണ് ഓള് മെലഡി എന്ന് പറയുന്ന പാട്ട്. ഈ പാട്ട് പാടുന്ന സമയത്ത് ലിറിക്സിന്റെ മീനിങ് ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിലും ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയ് ആയതുകൊണ്ട് തന്നെ വിഷ്ണു പാടിക്കോ പാടിക്കോ ഒരു കുഴപ്പമില്ല പാടിക്കോ പാടിക്കോ എന്നുള്ളത്. പക്ഷെ പാടുന്ന സമയത്ത് ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതൊരു വമ്പൻ ഹിറ്റായി മാറിയൊരു പാട്ട് തന്നെയായിരുന്നു. നമ്മുടെ മൂസൻ പരാരി വരികൾ എഴുതി വിഷ്ണു വിജയ് കമ്പോസ് ചെയ്തിട്ടുള്ള ഓള മെലഡി എന്ന് പറയുന്ന പാട്ട് തല്ലുമാല എന്ന സിനിമയിൽ നിന്ന്. ബെനി ദയാൽ, ഹരിചരൺ, ശേഷാദ്രി, സലീം കുമാർ, വിഷ്ണു വിജയ് എല്ലാവരും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM 90.4. ദിസ് ഇസ് RG ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

0: വാരി വിതറിക്കൊണ്ട് അവൻ വരികയാണ്. ആര് വരാണ്? ഞമ്മളെ മജുനു. എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത്. ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കട വിൽക്കണ നേഴ്സറിയിലെ വെളിച്ചപ്പൂക്കൾ പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത് പേര് മലയാളം?
1: ജെന്താ പോവാന്?
2: ജെന്താ പോക്ക് ക്യാൻസൽ ചെയ്തത്?
1: ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാ.
2: കുറച്ചുകാലം കമ്പനി അടിച്ചിറക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ?
1: നോക്കി നോക്കാം.

0: കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

എ ആർ റഹ്മാൻ എന്ന സംഗീത സംവിധായകനോടൊപ്പം മിണ്ണിയാൽ തീരാത്ത ഗാനങ്ങൾ പാടിയിട്ടുള്ള അതുല്യനായ ഒരു കലാകാരൻ തന്നെയാണ് ബെന്നി ദയാൽ എന്ന സിംഗർ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. ബെന്നി ദയാലിന്റെ ഒരു സംഗീത യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ എനിക്ക് തോന്നുന്നു എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും എനിക്ക് വളരെ വ്യത്യസ്തമായി തോന്നിയിട്ടുള്ള ഒരു പാട്ടാണ് 24 എന്ന സിനിമയിലെ കാലം യൻ കാതലിയോ എന്ന് പറയുന്ന പാട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വിഷണറി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എ ആർ റഹ്മാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ വിഷന്റെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നാണ് ബെന്നി ദയാൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു യാത്രികൻ എന്ന നിലയിൽ ഒരുപാട് നല്ല പാട്ടുകൾ എ ആർ റഹ്മാന് വേണ്ടി അദ്ദേഹത്തിന് പാടാൻ സാധിച്ചു. പക്ഷെ ചില പാട്ടുകൾ പാടുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ ഒരു ധാരണയുണ്ടായിരിക്കും എ ആർ റഹ്മാൻ എന്താണ് വേണ്ടത് ബെന്നി ദയാലിൽ നിന്ന്. അത് കൃത്യമായി അദ്ദേഹം കൊടുക്കുകയും ചെയ്തു. പക്ഷെ ചില പാട്ടുകളിൽ ബെന്നി ദയാലിനോട് ജസ്റ്റ് കില്ലറ്റ് മാൻ എന്നൊക്കെ പറയും അദ്ദേഹം. സോ ദാറ്റ് എന്താണോ ബെന്നിയുടെ കയ്യിലുള്ളത് അത് ബെന്നി എടുത്തോളൂ പാടിക്കോളൂ എന്നുള്ളൊരു ഫ്രീഡം ചില പാട്ടുകളിൽ അദ്ദേഹം കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് കാലം യൻ കാതലിയോ എന്ന് പറയുന്ന 24 എന്ന സിനിമയിലെ പാട്ട്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള, വളരെ ഭംഗിയായിട്ടുള്ള നുവൻസസ് ഉള്ള, ബെന്നിയുടെ ശബ്ദത്തിന്റെ ഒരു റേഞ്ചിനെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു പാട്ടായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വൈരമുത്തു വരികൾ എഴുതി ബെന്നി ദയാലും അഭയ് ജോധ്പുർക്കറും ശശ്വാന്ത് സിംഗും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഒണഹലി FM 90.4, ദിസ് ഇസ് RJ ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

തിരിച്ചെത്തിയിരിക്കുകയാണോ ഓർമ്മയിലുണരും ഗാനങ്ങൾ അഹലി എഫ് എം 90.4 ദിസ് ഇസ് ആർ ജി ഈരവിത്യു. സംഗീതത്തിലൂടെ ഇന്ത്യ മുഴുവൻ സ്വന്തമാക്കിയ ഒരു മലയാളിയുടെ ശബ്ദത്തെ പറ്റിയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ബെന്നി ദയാൽ എന്ന അതുല്യ ഗായകനെ പറ്റി എനിക്ക് തോന്നുന്നു അമ്പിളി എന്നൊരു സിനിമയിൽ കൂടി അദ്ദേഹത്തിന്റെ നല്ലൊരു പാട്ട് നമ്മൾ കേട്ടു, ഒരു ചെറുകിളിയുടെ എന്ന ഗാനം. ഒരു നല്ല രസമാണ് അദ്ദേഹത്തിന്റെ വോയിസിൽ എക്സ്പെരിമെന്റ് ചെയ്യാനും അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ നമുക്ക് പാട്ടിന്റെ ടെക്സ്ചർ തന്നെ നമുക്ക് ചെറുതായിട്ടൊക്കെ മാറ്റാൻ സാധിക്കും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നതിൽ ബെന്നി ദയാലിനൊപ്പം ചെറിയൊരു കിഡ്സിന്റെ ഒരു

അടുത്തതായി അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത് അമ്പിളി എന്ന സിനിമയ്ക്ക് വേണ്ടി വിനായക് ശശികുമാർ വരികളെഴുതി, വിഷ്ണു വിജയ് കമ്പോസ് ചെയ്ത്, ബെന്നി ദയാൽ പാടിയ പാട്ട്, ഓണോർമ്മയിലുണരും ഗാനങ്ങൾ. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർജി ഹീരയാണ്. മറ്റൊരു ദിവസം മറ്റൊരു പാട്ട് കഥയുമായി നമുക്ക് കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ബൈ ബൈ. ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.
1: നാളെ കസനപുരം ബേക്കലിൽ പോകുന്നുണ്ട്.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്. ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ

0: ലാഭിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in, ഫോൺ 9496000133.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
5: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
4: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
5: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
4: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
5: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
6: AM 90.4, it's rhythm of Palakkad.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈ ബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈ ബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങൾ

0: ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in. ഫോൺ 9496000133.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447271311. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്. ഈ ചൂടുകാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യ മേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പ്രധാന വാർത്തകൾ. വികസിത ഭാരതം സാധ്യമാക്കുന്നതിന് കരുത്തുറ്റ സ്ഥാപനങ്ങളും മികച്ച ഭരണവും പ്രധാനമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കെഎസ്ആർടിസിയെ ആധുനിക സൌകര്യങ്ങളോടെ വികസന പാതയിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കാൻ നിരീക്ഷണ സംവിധാനവുമായി ആരോഗ്യവകുപ്പ്. 50th വയലാർ സാഹിത്യ പുരസ്കാരം ആർ രാജശ്രീക്ക്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. 85 മെഡലുകളോടെ ഇന്ത്യ 4th. അടുത്ത ഗെയിംസ് ഖത്തറിൽ. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം സാധ്യമാക്കുന്നതിന് ഭൌതിക ഡിജിറ്റൽ സൌകര്യങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് കരുത്തുറ്റ സ്ഥാപനങ്ങളും മികച്ച ഭരണവുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ 58th സ്ഥാപക ദിനാഘോഷത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക രംഗത്തിന്റെ സുസ്ഥിരമായ പുരോഗതിക്ക് നിക്ഷേപകരുടെ വിശ്വാസം ആർജിക്കേണ്ടത് പ്രധാനമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇസ്രായേൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പരമ്പരാഗത ദീപം തെളിയിക്കുന്നതിനായി ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ക്ഷണിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. ക്യാപ്റ്റൻ മച്ചാറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും ലോകത്തിന്റെയും വീരനായകനെന്ന് അദ്ദേഹത്തെ നെതന്യാഹു വിശേഷിപ്പിച്ചു. അടുത്തിടെ ഫ്ളൈ ദുബായ് വിമാനത്തിലുണ്ടായ ആക്രമണം ധീരതയോടെ നേരിട്ട് 100 ആളുകളുടെ ജീവൻ രക്ഷിച്ച പൈലറ്റാണ് സ്മിത്ത് മച്ചാർ. നവീകരിച്ച ഐടിഐകളിലൂടെ നൈപുണ്യ വികസനവും തൊഴിൽ ശേഷിയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ പിഎം സേതു ഇന്ന് 1 പൂർത്തിയാക്കി. കഴിഞ്ഞ 4th നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം പദ്ധതിക്ക് തുടക്കമിട്ടത്. തൊഴിൽ സേനയുടെ മാറുന്ന ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പാഠ്യപദ്ധതികൾ പരിഷ്കരിക്കാനും പരിശീലന സൌകര്യങ്ങൾ നവീകരിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. കെഎസ്ആർടിസിയെ കൂടുതൽ ആധുനിക സൌകര്യങ്ങളോടെ സമഗ്ര വികസന പാതയിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എറണാകുളം നോർത്ത് പറവൂർ യൂണിറ്റിൽ നിന്നുള്ള 7 സർവീസുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുജനങ്ങളുടെ യാത്രാ സൌകര്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. പ്രിയദർശിനി പദ്ധതി വഴി കെഎസ്ആർടിസിക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലെന്നും കൂടുതൽ കളക്ഷനോടെയാണ് ബസുകൾ സർവീസ് നടത്തുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
1: കെഎസ്ആർടിസി ഏറ്റവും ആധുനികമായ സൌകര്യങ്ങളോടുകൂടി കൂടുതൽ സർവീസുകൾ ആരംഭിച്ച് കൂടുതൽ പ്രൊഫഷണലായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്നത്. അതോടൊപ്പം പ്രിയദർശിനി യാത്ര ആരംഭിച്ചു. അത് തുടങ്ങിയപ്പോൾ പലരും പറഞ്ഞു കെഎസ്ആർടിസി കൂട്ടിപ്പോകും, പ്രശ്നമായിരിക്കുന്നു, കെഎസ്ആർടിസിക്ക് ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല, ഭംഗിയായിട്ട് പോകുന്നു, കൂടുതൽ കളക്ഷനോടുകൂടി കെഎസ്ആർടിസി പോവാം.
0: ഷി സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിർവഹിക്കും. തിരുവനന്തപുരത്തെ വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ അധ്യക്ഷനാകും. സർക്കാരിന്റെ 100 കർമ്മ പരിപാടിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഇതോടൊപ്പം നടക്കും. 2006 പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയായിരിക്കെ KSTP പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്യാനീഷ് കുമാറിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്താൻ വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. KPCC നിർവാഹക സമിതി അംഗമാണ് പരാതി നൽകിയത്. ശ്രീ ഗ്യാനീഷ് കുമാർ ഇപ്പോൾ വഹിക്കുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവി ഈ അന്വേഷണത്തിന് തടസ്സമാകില്ലെന്നും ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. സൌദി അറേബ്യയിൽ പീഡനത്തിനും ശാരീരിക മർദ്ദനത്തിനും ഇരയായി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിക്ക് നിയമസഹായവും സുരക്ഷയും ഉറപ്പാക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. സമാനതകളില്ലാത്ത ക്രൂരതയാണ് യുവതിക്ക് നേരിടേണ്ടി വന്നതെന്നും സംഭവത്തിൽ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കാനും പ്രതിക്കെതിരെ ശക്തമായ നടപടി ഉറപ്പാക്കാനും പോലീസിന് മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ രൂപീകരിച്ച പരാതി പരിഹാര സെൽ നാളെ പ്രവർത്തനം ആരംഭിക്കും. പദ്ധതി സംബന്ധിച്ച സംശയങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും 9188946063 എന്ന ഫോൺ നമ്പറിൽ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലിലും ലഭ്യമാണ്.
0: 50th വയലാർ സാഹിത്യ അവാർഡ് ആർ രാജശ്രീക്ക്. ആത്രയകം എന്ന നോവലിനാണ് പുരസ്കാരം. 1,00,000 ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഈ മാസം 27 തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പുരസ്കാരം സമ്മാനിക്കും. സർക്കാർ ആശുപത്രികളിൽ അവശ്യ മരുന്നുകളുടെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനായി ആരോഗ്യവകുപ്പ് നിരീക്ഷണ സംവിധാനം ഒരുക്കുന്നു. ഓരോ ജില്ലയിലും ജില്ലാതല മരുന്ന് ലഭ്യത നിരീക്ഷണ സമിതി രൂപീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: അഡീഷണൽ ഡിഎംഒ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഡിഎംഒ കൺവീനറായ സമിതിയായിരിക്കും ഇതിന് നേതൃത്വം നൽകുക. കൂട്ടായ ഇടപെടലിലൂടെ മരുന്നുകളുടെ ലഭ്യത സുഗമമാക്കുകയാണ് നിരീക്ഷണ സംവിധാനത്തിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. സ്റ്റോക്ക് നില മുൻകൂട്ടി നിരീക്ഷിച്ച് കുറവുണ്ടാകാനുള്ള സാധ്യത തിരിച്ചറിഞ്ഞ് ഇടപെടുന്നതിനാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത്. നിലവിലുള്ള ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിച്ച് ആവശ്യമായ ആശുപത്രിയിലേക്ക് ലഭ്യമായ സ്റ്റോക്ക് പുനർവിതരണം ചെയ്യുന്നതിനുള്ള സാധ്യത പരിശോധിക്കും.
0: തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലാബ് പരിശോധനകൾ മുടങ്ങിയതായുള്ള പ്രചാരണങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്ന് ആശുപത്രി സൂപ്രണ്ട്. നിലവിൽ ആവശ്യമായ പരിശോധനാ കിറ്റുകൾ പ്രധാന സ്റ്റോറിൽ നിന്ന് ലഭ്യമാക്കുന്നുണ്ട്. പരിശോധനകൾ തടസ്സപ്പെടാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ആശുപത്രി തലത്തിൽ ഉറപ്പാക്കുന്നുണ്ടെന്നും സൂപ്രണ്ട് അറിയിച്ചു. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. നഗോയയിലെ മിസുഹോ പാർക്ക് അത്ലറ്റിക് സ്റ്റേഡിയത്തിലായിരുന്നു സമാപന ചടങ്ങ്. 2030 ദോഹയിൽ അടുത്ത ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ഖത്തറിന്റെ പ്രതിനിധികൾക്ക് ചടങ്ങിൽ ദീപശിഖയും പതാകയും കൈമാറി. ഗെയിംസിൽ 2 സ്വർണവും 1 വെള്ളിയും നേടിയ ഷൂട്ടർ നീരൂർ ധണ്ഡ സമാപന പരേഡിൽ ഇന്ത്യൻ പതാകയേന്തി. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും അടക്കം 85 മെഡലുകളോടെ ഇന്ത്യ 4th. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം നടപ്പാക്കുന്ന നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് 100 Sundays ക്യാമ്പയിന്റെ ഭാഗമായി എന്റെ ആരോഗ്യം എന്റെ അഭിമാനം എന്ന പ്രമേയത്തിൽ തിരുവനന്തപുരത്ത് ആരോഗ്യ പദയാത്രയും സൈക്കിൾ റാലിയും സംഘടിപ്പിച്ചു. കവടിയാർ വിവേകാനന്ദ പ്രതിമയ്ക്ക് സമീപം വി മുരളീധരൻ എംഎൽഎ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫ്ളയിംഗ് ഓഫീസർ നിർമ്മൽജിത് സിംഗ് സെഖോണിന്റെ സ്മരണാർത്ഥം വ്യോമസേന തിരുവനന്തപുരത്ത് സെഖോൺ ഇന്ത്യ എയർഫോഴ്സ് മാരത്തൺ 2026 സംഘടിപ്പിച്ചു. ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ, ഗുസ്തി താരം സംഗ്രാം സിംഗ് എന്നിവർ ചേർന്ന് മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രതാ നിർദ്ദേശം നൽകി. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നാളെ മഞ്ഞജാഗ്രതയാണ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 46th സംസ്ഥാന സമ്മേളനവും വാർഷിക ജനറൽ ബോഡി യോഗവും ഇടക്കാല തെരഞ്ഞെടുപ്പും തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടന്നു. രാജൻ ജെ പല്ലൻ എംഎൽഎ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുതിയ പ്രസിഡന്റായി സാജി ഐസക് തെരഞ്ഞെടുക്കപ്പെട്ടു. കോഴിക്കോട് ചെറുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് ഉച്ചയ്ക്കാണ് 2 കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടത്. സനു ഫിയാസ് എന്ന കുട്ടിയുടെ മൃതദേഹമാണ് സ്കൂബ ടീം കണ്ടെത്തിയത്. മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ അധിക്ഷേപിച്ച് സിപിഎം നേതാവ് പി നന്ദകുമാർ നടത്തിയ പ്രസംഗം കേരളത്തിന്റെ മതേതര നിലപാടിനെതിരായ വെല്ലുവിളിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതം സാധ്യമാക്കുന്നതിന് കരുത്തുറ്റ സ്ഥാപനങ്ങളും മികച്ച ഭരണവും പ്രധാനമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കെഎസ്ആർടിസിയെ ആധുനിക സൌകര്യങ്ങളോടെ വികസന പാതയിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കാൻ നിരീക്ഷണ സംവിധാനവുമായി ആരോഗ്യവകുപ്പ്. 50th വയലാർ സാഹിത്യ പുരസ്കാരം ആർ രാജശ്രീക്ക്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. 85 മെഡലുകളോടെ ഇന്ത്യ 4th. അടുത്ത ഗെയിംസ് ഖത്തറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കൊറേ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വാവു, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493226888. Mobile 9496000129.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: അഹല്യ FM 90.4. It's rhythm of Palakkad.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in, ഫോൺ 9496000133.
4: Listen without break with Ahalya FM 90.4.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചിൽ കൂടിതാളം കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 ഹെറിറ്റേജ് വില്ലേജ് പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഉങ്കൾ വാഴ്ക്കയും ഓരോ തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
4: Listen without break with Ahalya FM 90.4.

മലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: KFM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചും കുടിതാളും കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. DIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in. ഫോൺ 9496000133.
1: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീക്കെൻഡ് ഡയറിയിലേക്ക്. വീക്കെൻഡ് ഡയറിയിലൂടെ ഈ ഒരാഴ്ചയിലെ ഇമ്മണി വലിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ. ഇന്നത്തെ വീക്കെൻഡ് ഡയറിയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒക്ടോബർ മാസം 4-ാം തീയതി മുതൽ ഒക്ടോബർ 11 വരെയുള്ള ശാസ്ത്രവും അതുപോലെ തന്നെ വന്യജീവി ബോധവൽക്കരണവും നിറഞ്ഞ ഒരു പുതിയ വാരത്തിന്റെ വിശേഷങ്ങളാണ് കേട്ടോ. അങ്ങനെ ഈ ഒരാഴ്ചയിലെ ഇമ്മണി വലിയ വിശേഷത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ബഹിരാകാശ ലോകത്തെ അത്ഭുതങ്ങളോട് കൂടിയിട്ടാണ് ഈ ഒരാഴ്ച ആരംഭിക്കുന്നത്. അതായത് ഒക്ടോബർ 4-ാം തീയതി, ഒക്ടോബർ 4 മുതൽ 10 വരെ ലോകമെമ്പാടും ആഗോള ബഹിരാകാശ വാരമായിട്ട് വേൾഡ് സ്പേക് വീക്കായിട്ടാണ് ആചരിക്കുന്നത്. ഈ 1987 ഒക്ടോബർ 4-ാം തീയതിയായിരുന്നു മനുഷ്യനിർമ്മിതമായ ആദ്യ ഉപഗ്രഹമായിട്ടുള്ള സ്പുട്നിക് 1 ബഹിരാകാശത്തേക്ക് കുതിച്ചുയരുന്നത്. ശാസ്ത്ര രംഗത്തെ പുതിയ കണ്ടെത്തലുകളും ഈ സാങ്കേതിക വിദ്യ ആ ഒരു മാനവികതയ്ക്ക് നൽകുന്ന സംഭാവനകളും ഈ ഒരാഴ്ചയിലൂടെ ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട്. ഇനി ഇതിനൊപ്പം തന്നെ വരുന്ന മറ്റൊരു പ്രത്യേകത, ഒക്ടോബർ 5-ാം തീയതി അന്താരാഷ്ട്ര അധ്യാപക ദിനമാണ്. ഒക്ടോബർ 5 വേൾഡ് ടീച്ചേഴ്സ് ഡേ. ലോകമെമ്പാടുമുള്ള അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുന്ന എല്ലാ ഗുരുനാഥന്മാർക്കും ആദ്യം തന്നെ എന്റെ പ്രണാമം കേട്ടോ. കാരണം അറിവ് പകർന്നു നൽകുക എന്ന് പറയുന്നതിനോളം അത്രയും വലിയൊരു കാര്യമില്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 5 പ്രത്യേകത മറക്കേണ്ട, വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. അതായത് വസ്ത്രനിർമ്മാണ രംഗത്തും കർഷകരുടെ ജീവിതത്തിലും വലിയ പങ്ക് വഹിക്കുന്ന പരുത്തി ഉണ്ടല്ലോ, ആ പരുത്തി വ്യവസായത്തെ ആദരിക്കുന്ന ലോക പരുത്തി ദിനമാണ് പിന്നീട് വരുന്ന ഒരു പ്രത്യേകത. വേൾഡ് കോട്ടൺ ഡേ ആയിട്ട് ആചരിക്കുന്നതും ഈ ഒരു വാരത്തിലാണ്. ഒക്ടോബർ 7-ാം തീയതിയാണ് വേൾഡ് കോട്ടൺ ഡേ, ലോക പരുത്തി ദിനമായിട്ട് ആചരിക്കുന്നത്. വീക്കെൻഡ് ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത് ഓൺ യുവർ അഹല്യ എഫ് എം 90.4 വിത്ത് മീ ആർ ജെ അഹല്യ. ഇനിയും നമുക്ക് ഈ ഒരു വാരത്തിലെ ഇമ്മണി ബലി വിശേഷങ്ങൾ കേൾക്കാനായിട്ട് ബാക്കിയുണ്ട്. അതിനു മുൻപായിട്ട് വീക്കെൻഡ് ഡയറിയിൽ മനോഹരമായ പാട്ട് വരുന്നു. പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം. കീപ് ഓൺ ലിസണിംഗ് അഹല്യ എഫ് എം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: വീക്കെൻഡ് ഡയറി, ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
1: യെസ്, വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് ഡയറി. വീക്കെൻഡ് ഡയറിയുമായിട്ട് കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്യ. അടുത്തതായിട്ട് ഈ വാരത്തിലെ സുപ്രധാന ആഗോള ദേശീയ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് കേട്ടോ. അതെ, ഒക്ടോബർ 8 എന്ന് പറയുന്നത് ഭാരതീയർക്ക് അഭിമാന നിമിഷം തന്നെയാണ്. കാരണം ഇന്ത്യൻ വ്യോമസേനാ ദിനം, ഇന്ത്യൻ എയർഫോഴ്സ് ഡേ ആണ് ഒക്ടോബർ 8. നമ്മുടെ ആകാശ അതിർത്തികൾ കാത്തു സൂക്ഷിക്കുന്ന വ്യോമസേനയിലെ ധീരരായ ജവാന്മാർക്ക് ഈ ഒരു ദിനത്തിൽ ബിഗ് സല്യൂട്ട് നമുക്ക് നൽകാം അല്ലേ. ഇനി ഇതിന്റെ തൊട്ടടുത്ത ദിവസം, അതായത് കൃത്യം പറയുകയാണെങ്കിൽ ഒക്ടോബർ 9. ഈ ഒക്ടോബർ 9 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഒക്ടോബർ 9 ലോക അഞ്ചൽ ദിനം, വേൾഡ് പോസ് ഡേ ആണ് ഒക്ടോബർ 9. ഈ ഡിജിറ്റൽ യുഗത്തിലും അല്ലെങ്കിൽ ഇത്രയും ടെക്നോളജി വളർന്നിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലും തപാൽ ഉരുപ്പടികളുടെ വഴി ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പോസ്റ്റലുണ്ടല്ലോ, ആ പോസ്റ്റൽ സർവീസുകളുടെ പ്രാധാന്യമാണ് ഈ ഒരു ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വേൾഡ് പോസ്റ്റ് ഡേ ആണ് ഒക്ടോബർ 9. ഇനി തുടർന്ന് ഈ ഒരാഴ്ചയിലെ മറ്റൊരു ഇമ്മിണി ബലി വിശേഷം നോക്കുകയാണെങ്കിൽ ഒക്ടോബർ 10. ഒക്ടോബർ 10 ലോക മാനസിക ആരോഗ്യ ദിനമാണ്, വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ. വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 10. ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മനസ്സിൻ്റെ ആരോഗ്യവും അല്ലേ. ഈ ജോലിയുടെ തിരക്കുകൾക്കും സ്ട്രെസ്സുകൾക്കുമിടയിൽ സ്വന്തം മനസ്സിനെ പരിപാലിക്കാനും ആ ഒരു മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് പിന്തുണ നൽകാനും നമ്മൾ തയ്യാറാകണമെന്നതാണ് ഈ ഒരു ദിവസം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം. അങ്ങനെ വീക്കെൻഡ് ഡയറിയിലൂടെ ഈ ഒരാഴ്ചയിലെ ഇമ്മണി വലിയ വിശേഷങ്ങളുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനായിട്ട് ബാക്കിയുണ്ട് കേട്ടോ. അതിന് മുൻപായി വീക്കെൻഡ് ഡയറിയിൽ മനോഹരമായ പാട്ട് വരുന്നു. പാട്ടൊക്കെ കേട്ട് നമുക്ക് എൻജോയ് ചെയ്ത് വേഗം തന്നെ തിരികെ എത്താം വീക്കെൻഡ് ഡയറിയിലേക്ക്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: വീക്കെൻഡ് ഡയറി, ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
1: യെസ് വീക്കെൻഡ് ഡയറി ഇവിടെ തുടരുകയാണ്. വീക്കെൻഡ് ഡയറിയുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ അയ്യ. അങ്ങനെ ഈ ഒരാഴ്ചയിലെ അടുത്ത ഇമ്മണി വലിയ വിശേഷങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പെൺമക്കളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനെ കുറിച്ചും പെൺകരുത്തിനെ കുറിച്ചും ഒക്കെയാണ് കേട്ടോ. അതെ, അതായത് ഒക്ടോബർ 11 അന്താരാഷ്ട്ര പെൺകുട്ടി ദിനം, ഇന്റർനാഷണൽ ഡേ ഓഫ് ദ ഗേൾ ചൈൽഡ് എന്നതാണ്. പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, അവർക്ക് തുല്യ വിദ്യാഭ്യാസവും വികസന അവസരങ്ങളും ഉറപ്പാക്കുക, ലിംഗവിവേചനങ്ങൾക്കെതിരെ പോരാടുക എന്ന വലിയ സന്ദേശമാണ് ഐക്യരാഷ്ട്രസഭ ഈ ഒരു ദിവസത്തിലൂടെ ലോകത്തിന് നൽകുന്നത്. ഒരു പെൺകുട്ടിക്ക് നല്ല വിദ്യാഭ്യാസവും സുരക്ഷിതമായ അന്തരീക്ഷവും നൽകിയാൽ തന്നെ അതൊരു കുടുംബത്തെയും സമൂഹത്തെയും മാറ്റിയെടുക്കാൻ വേണ്ടി അത്രത്തോളം പ്രാപ്തമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അപ്പോൾ പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം തന്നെയാണ്. പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും പഠിക്കാനും സ്വന്തം ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കാനുമുള്ള എല്ലാ പിന്തുണയും നമ്മൾ നൽകേണ്ടതായിരിക്കും.

0: വീക്കെൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
1: യെസ് വെൽക്കം ബാക്ക്. വീക്കെൻഡ് ഡയറി ആണ് പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത്. കൂടെ എൻ്റെ ഇറ്റ്സ് വി ആർ ജെ അയില്യ. അങ്ങനെ നമ്മൾ വീക്കെൻഡ് ഡയറിയുടെ ഈ ഒരാഴ്ചയിലെ ഇമ്മണി ബലി വിശേഷങ്ങളുടെ ക്ലൈമാക്സിലേക്ക് എത്താൻ പോവാണ് കേട്ടോ. അതെ, കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. ബഹിരാകാശ വാരമാണ്, മാനസികാരോഗ്യ ജാഗ്രതയ്ക്ക് പ്രാധാന്യം നൽകുന്ന വീക്കാണ് ഈ ഒരു വീക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെൺകരുത്തിൻ്റെ ആഘോഷങ്ങളെല്ലാം നിറഞ്ഞ അർത്ഥവത്തായിട്ടുള്ള ഒരു ആഴ്ചയ്ക്കാണ് നമ്മൾ ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്ത പോലെ സാങ്കേതിക വിദ്യ വളരുമ്പോഴും മാനുഷിക മൂല്യങ്ങളും വ്യക്തിഗത ആരോഗ്യവും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ നമ്മുടെ കണ്ണുകളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നല്ല മാനസികാരോഗ്യത്തോടുകൂടി ശാസ്ത്രീയ ചിന്തകളോടുകൂടി പുതിയ കാര്യങ്ങൾ പഠിച്ച് നമുക്ക് വരും ദിനങ്ങളെ വരവേൽക്കാം. അപ്പോൾ ദേ ഈ ഒരാഴ്ചയിലെ വീക്കെൻഡ് ഡയറി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ചയിൽ വീക്കെൻഡ് ഡയറിയിലൂടെ ഇമ്മിനി പല വിശേഷങ്ങളുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ അയില്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിങ് അഖിൽ എഫ് എം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
3: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
4: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട്.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹലയ FM
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഉങ്കൾ വാഴ്ക്കയിൽ ഓരോ തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
5: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
6: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
5: വാവ്, വെറും 399? ഇതെവിടെയാ സ്ഥലം?
6: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
5: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
6: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർ ജി ഹിരയാണ്. ഇന്ന് ബെന്നി ദയാൽ എന്ന ഗായകനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു കൊല്ലംകാരനാണ്, ക്ലാസിക്കലി ട്രെയിൻഡ് ഡാൻസർ കൂടിയാണ്. എല്ലാ പാട്ടുകളെയും സമയമെടുത്ത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗായകൻ, കേട്ട് കേട്ട് പഠിക്കുന്ന ഒരു ഗായകൻ. വീട്ടിലിരുന്നാണ് അദ്ദേഹം മലയാളം പഠിച്ചത്. അതിനൊപ്പം തന്നെ മറ്റു ഭാഷകളും ഏറ്റവും അനായാസമായി കൈകാര്യം ചെയ്യുന്ന ഒരു പാട്ടുകാരന് മലയാളം അറിഞ്ഞതുകൊണ്ടാണ് എല്ലാ ഭാഷകളും ഭംഗിയായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ഏറെ അഭിമാനത്തോടുകൂടി നമ്മളോട് പറയുന്ന ഒരു ഗായകൻ. എനിക്ക് തോന്നുന്നു കൃഷ്ണകുമാർ കുന്നത്തിന് ശേഷം ഇന്ത്യ മുഴുവൻ ഏറ്റെടുത്ത ഒരു ശബ്ദം ഒരു പക്ഷെ ബെന്നി ദയാലിന്റേത് തന്നെയാകണം. എന്തായാലും ബെന്നി ദയാലിന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ മലയാളികൾ കേട്ടു. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കൈതപ്പുറം വരികൾ എഴുതി എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത റോബിൻഹുഡ് എന്ന സിനിമയിലെ പാട്ടാണ്. ബെന്നി ദയാലും അച്ചു രാജേശ്വരിയും സുചിത്ര കാർത്തിക്കും ചേർന്ന് പാടിയ പറന്നു വന്നു പൈങ്കിളി എന്ന ഗാനമാണ് നമ്മൾ ആദ്യമായി കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള പാട്ടുകളുടെ ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാട്ടാണത്. ഹാരിസ് ജയരാജ് എന്ന സംഗീത സംവിധായകനിലൂടെ ഉണ്ടായ ഒരു പാട്ട്. ബോംബെയ്ക്ക് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ബെന്നി ദയാലിനെ വെച്ച് ഈ പാട്ട് ചെയ്യാൻ കുറച്ച് ഇൻകൺവീനിയൻസസ് ഉണ്ടെങ്കിലും ഹാരിസ് ജയരാജിന് ഇത് ബെന്നി ദയാലിന്റെ ശബ്ദത്തിൽ തന്നെ വേണം എന്ന് നിർബന്ധമായിരുന്നു. എനർജറ്റിക് പാട്ടുകൾ പാടുന്ന ബെന്നിനെ കൊണ്ട് ഈ ഒരു പാട്ട് പാടിയാൽ ശരിയാകുമോ എന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു. ബെന്നിക്ക് തന്നെ സംശയമുണ്ടായിരുന്നു, ഐ യു ഷുവർ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു. പക്ഷേ ആ ഒരു ഫ്ലോ ശരിക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും. ഒരു ഇന്റർവ്യൂവിൽ ബെന്നി ദയാൽ പറഞ്ഞിട്ടുള്ളത് ഒരു മോളുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ പാട്ടിനോട് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു മകളുടെ സ്നേഹം അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ പാട്ടിനോട് വല്ലാതെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്തായാലും ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. എന്നെ അറിന്താൽ എന്ന സിനിമയിൽ നിന്ന് താമര വരികൾ എഴുതി ബെന്നി ദയാലും മഹതിയും ചേർന്ന് പാടിയ പാട്ട്, ഹാരിസ് ജയരാജിന്റെ മ്യൂസിക്കൽ. ഓൺ യോൺ അഹല്യ എഫ് എം 90.4 നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീര. ബെന്നി ദയാൽ എന്ന ഗായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് ഭാഷകൾ അനായാസമായി കൈകാര്യം ചെയ്യുന്ന ഒരു ഗായകൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. ബെന്നി ദയാൽ എന്ന ഗായകനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏതൊരു ഭാഷയാണെങ്കിലും അത് പഠിക്കാനുള്ള മനസ്സ് തന്നെയാണ് ആ ഗായകനെ വ്യത്യസ്തനാക്കുന്നത്. ഇപ്പോൾ ഒരു ഗായകൻ എന്നതിനേക്കാൾ ഉപരി ഒരു ബാൻഡിൽ പെർഫോം ചെയ്യുന്നതാണെങ്കിലും പുതിയ പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിലും ഈവൻ ലിറിക്സ് പോലും എഴുതാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്നും ഇവോൾവ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു ഗായകനാണ് ബെന്നി ദയാൽ. എനിക്കൊന്ന് ബെന്നി ദയാലിന്റെ ഫാസ്റ്റ് നമ്പേഴ്സ് തന്നെയാണ് മലയാളികളടക്കമുള്ള പല ശ്രോതാക്കൾക്കും ഏറെ ഇഷ്ടപ്പെട്ടത്. എനിക്ക് തോന്നുന്നു ബെന്നി ദയാലിന്റെ ഫാസ്റ്റ് നമ്പേഴ്സ് ഇല്ലാതെ എനിക്ക് തോന്നില്ല ഒരു ആഘോഷങ്ങളും കടന്നുപോകുമെന്ന്. അത്രമാത്രം പാട്ടുകൾ തമിഴിലും മലയാളത്തിലും ഒക്കെ പാടിയിട്ടുണ്ട് അദ്ദേഹം. സോ അദ്ദേഹത്തിന്റെ ചിന്നമ്മ ചിലകമ്മ എന്ന് പറയുന്ന പാട്ട് എനിക്ക് തോന്നുന്നു AR റഹ്മാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സിന്റെ ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഈ പാട്ടുണ്ടായിരിക്കും. പാ വിജയാണ് ഈ ഒരു പാട്ടിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. സക്കരക്കട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടാണ്. ഈ സിനിമ അത്രയും ഹിറ്റായില്ലെങ്കിലും ഈ സിനിമ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് പാട്ടുകളിലൂടെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബെന്നി ദയാലും ചിന്മയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട് ചിന്നമ്മ ചിലകമ്മ ഓൺ അഹലി FM 90.4. ദിസ് ഇസ് RJ ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

മലയാളി റൂട്ട്സ് അബുദാബി അബ്രിംഗിങ് ചെന്നൈയിലെ പഠനം, എസ് ഫൈവിൽ നിന്നുള്ള ഒരു തുടക്കം, എ ആർ റഹ്മാന്റെ ശ്രദ്ധ, പിന്നെ പല ഭാഷകളിലേക്കും പടർന്ന ശബ്ദം, അതാണ് ബെന്നി ദയാലിന്റെ മ്യൂസിക്കൽ ജേണി. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. ആർ ജി ഹീരയാണ് നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 2007 അഴകിയ തമിഴ് മകൻ എന്ന് പറയുന്ന ഒരു വിജയ് സിനിമ റിലീസ് ചെയ്യുന്നത്. അതിലെ രണ്ട് പാട്ടുകൾ ആദ്യമായിട്ട് അങ്ങനെ ബെന്നി ദയാൽ എന്ന സിംഗറിന്റെ രണ്ട് സോളോ പാട്ടുകൾ ഇറങ്ങുന്നത് ഈ പാട്ടിലൂടെയാണ്. എനിക്ക് തോന്നുന്നു രണ്ട് പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടു. ആൻഡ് അതിൽ തന്നെ ഒരുപാട് പേരുടെ ഫേവറേറ്റ് സോങ്സിന്റെ ലിസ്റ്റിലുള്ള ഒരു പാട്ട് തന്നെയാണ് മധുരയ്ക്ക് പോകാതടി എന്ന് പറയുന്ന പാട്ട്. ആ പാട്ടിൽ കൊടുത്തിരിക്കുന്ന ചെറിയ ചെറിയ എക്സ്പ്രഷൻസ് ഒക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. എ ആർ റഹ്മാന്റെ ഫാസ്റ്റ് നമ്പേഴ്സ് ആണെങ്കിലും അതിൽ മെലഡി ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ മെലഡിയൊക്കെ വളരെ ഭംഗിയായിട്ട് തന്റെ ശബ്ദത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ബെന്നി ഓരോ പാട്ടിലും ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം കൂടിയാണ് മധുരയ്ക്ക് പോകാതടി എന്ന് പറയുന്ന ഒരു പാട്ട്. ആൻഡ് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സിംഗർ കൂടിയാണ്. എനിക്ക് തോന്നുന്നു ധരൺകുമാർ എന്ന ഒരു സംഗീത സംവിധായകന്റെ ഓൺ എൻജി എന്ന ഗാനത്തിലാണ് അദ്ദേഹം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പായിട്ട് ഒത്തിരി പേരുടെ കൂടെ ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. പക്ഷെ ഒരു ഫസ്റ്റ് സോളോ എന്ന് പറയുന്നത് ഒരു ഗായകന്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പെർഫോമൻസുകളും പാട്ടുകളും സ്റ്റൈലും ആറ്റിറ്റ്യൂഡും ഒരു ഫാഷൻ ഐക്കണായിട്ട് പലരും ബെന്നി ദയാലിനെ ചൂസ് ചെയ്തതായിട്ട് ഇപ്പോഴും തോന്നിയിട്ടുണ്ട്. ആൻഡ് ഈ പാട്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. പാ വിജയ് വരികളെഴുതി, എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത്, അഴകിയ തമിഴ് മകൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്തിട്ടുള്ള ഗാനം. ബെന്നി ദയാലിന്റെ ശബ്ദത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നു ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. അപ്പൊ നമുക്ക് മധുരം വരെ ഒന്ന് പോയിട്ട് വരാം. സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. Ah!

ഒരു സിംഗറാണ്, സോങ് റൈറ്ററാണ്, പെർഫോമറാണ്, ഒരു നല്ലൊരു ഡാൻസറാണ്, അങ്ങനെ ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബെന്നി ദയാൽ എന്ന ഗായകൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഹിന്ദി, തമിഴ്, തെലുഗ്, മലയാളം, കന്നഡ, അങ്ങനെ നിരവധി ഭാഷകളിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2008 അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ സംഭവിച്ചിട്ടുള്ളത് പപ്പു ക്യാൻ ഡാൻസ് ഹാല എന്ന് പറയുന്ന ഒരു ഹിന്ദി സോങ്. ആൻഡ് ഒരുപാട് പാട്ടുകൾ പാടിയെങ്കിലും ആദ്യം റിലീസ് ചെയ്തത് ഒരു ഒരു വലിയ ബോളിവുഡ് ഹിറ്റ് സമ്മാനിച്ച പാട്ടാണ് പപ്പു ക്യാൻ ഡാൻസ് ഹാല. ആൻഡ് പല സ്റ്റേജ് ഷോസിലും നമ്മൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒരു ഒരു ചെറിയ കുട്ടിയെ പോലെ തന്നെ ഏത് പെർഫോമൻസിന് മുന്നിലും എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് ഒരു മടിയും കൂടാതെ തുറന്നു പറയുന്ന ഒരാളും കൂടിയാണ്. പപ്പു ക്യാൻ ഡാൻസ് ഹാല എന്ന് പറയുന്ന പാട്ട് ഇപ്പോഴും ഒരുപാട് പേര് നമുക്ക് ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. പക്ഷെ അദ്ദേഹം എപ്പോഴും പാട്ട് പാടുന്ന ആളുകളോട് അല്ലെങ്കിൽ ഗായകരോട് എപ്പോഴും പറയാറുള്ളതാണ് പ്രാക്ടീസ് ചെയ്യണം, നന്നായി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ പാട്ടുകൾ പാടാൻ പാടുള്ളൂ എന്നുള്ളതാണ്. കാരണം പ്രാക്ടീസ് എന്തൊക്കെ പറഞ്ഞാലും ആ പാട്ടിനെ അപ്ലിഫ്റ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുപോലെ തന്നെ നല്ലൊരു പെർഫോമർ ആയതുകൊണ്ട് തന്നെ നന്നായി പ്രാക്ടീസ് ചെയ്ത് നന്നായി പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്ന ബെന്നി ദയാൽ എന്ന സിംഗറിൽ നിന്നും നമുക്കൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. എന്തായാലും ഈ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത് ജാനെ തൂയ ജാനേന എന്ന സിനിമയ്ക്ക് വേണ്ടി ബെന്നി ദയാൽ, നരേഷ് അയ്യർ, സതീഷ് ചക്രവർത്തി, അസ്ലം ബ്ലേസ്, തൻവി ആൻഡ് ഭാർഗവി ചേർന്ന് പാടിയ പാട്ട് ഓൺ അഹലി എഫ് എം 90.4. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൻഡ്.

ഒരുപാട് ആൽബം സോങ്ങുകൾ കൂടി ഹിറ്റായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 2019 എനിക്ക് തോന്നുന്നു. റിയാലിറ്റി ഷോയിലും നമ്മൾ വിനീത് അയാലിനെ കണ്ടിട്ടുണ്ട്. ഒരു മെന്ററായിട്ട് ഒരു റിയാലിറ്റി ഷോയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല, അതിനേക്കാൾ കൂടുതൽ ഒരു ഫ്രണ്ടായിട്ട് അവർക്കൊരു ഷോൾഡർ കൊടുക്കാൻ സാധിക്കുന്ന ഒരാളായിട്ടാണ് എപ്പോഴും അദ്ദേഹത്തിനെ തന്നെ പോർട്രേ ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു ആൽബം സോങ് കൂടി നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. മലരെ മലരെ എന്ന് പറയുന്ന ഒരു പാട്ട്. എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ ഈ ഫോണും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒന്നും ഇത്രയും ആക്റ്റീവ് അല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓരോ ടി വി ഷോയും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പലരും വിളിച്ചു ചോദിച്ചിട്ടുള്ളൊരു പാട്ട് കൂടിയാണ് മലരെ മലരെ എന്ന് പറയുന്ന ഒരു ഗാനം. ബൈ ദ പീപ്പിൾ എന്ന സിനിമയ്ക്ക് വേണ്ടി പ്രവിൻ മണി കമ്പോസ് ചെയ്തിട്ടുള്ള ഈ പാട്ട് ബെന്നിത് അയാലും അനിത നായരും സുവി സുരേഷും ഭാർഗവി പിള്ളയും അർജുൻ ശശി അങ്ങനെ ഒരുപാട് പേര് ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. ആൻഡ് ഈ പാട്ടിൽ നമുക്ക് ഈ ഒരു ബാൻഡിന്റെ ഒരു പെർഫോമൻസും കൂടെ നമുക്ക് കാണാൻ പറ്റും ഈ പാട്ടിൽ. പർട്ടിക്കുലർലി ഇതൊരു എനിക്ക് തോന്നുന്നു അതിരപ്പള്ളിയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഭയങ്കര നല്ല വിഷ്വൽസ് ഒക്കെ പലർക്കും ഓർക്കാൻ സാധിക്കും. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പം എന്തായാലും മലരെ മലരെ എന്ന് പറയുന്ന ബെന്നി ദയാലിന്റെ ഈ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അടുത്തതായ ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ അഹലി FM 90.4 ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. അന്നത്തെ പാട്ടുകളിൽ ഒരു ബോളിവുഡ് ടച്ചുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാട്ടൊക്കെ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ പാട്ട് ഓർത്തിരിക്കാൻ സാധിക്കും. എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം നിങ്ങളുടെ കൂടെ. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ഒരു പാട്ടുകാരന്റെ ജീവിതം അല്ലെങ്കിൽ അവരുടെ കരിയർ എന്ന് പറയുന്നത് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്ന സാധ്യതയുള്ള ഒരു മേഖലയാണ് അല്ലെ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. അങ്ങനെ ഒരു പോയിന്റിൽ എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചിനി ജോലിയിൽ പ്രവേശിക്കാം, ഇനി സിനിമയിൽ അധികം ഫ്യൂച്ചർ ഒന്നും ഉണ്ടെന്ന് തോന്നില്ല എന്നൊരു പോയിന്റിൽ ബാക്ക് ടു ഓഫീസിലേക്ക് ജോയിൻ ചെയ്ത് മൂന്നാമത്തെ ദിവസമാണ് അദ്ദേഹത്തിന് ഒരു കോള് കിട്ടുന്നത്, 2006, അതും സാക്ഷാൽ AR റഹ്മാനിൽ നിന്ന്. അങ്ങനെ അദ്ദേഹത്തിന്റെ അവിടെ നിന്ന് ബ്രീഫ് കിട്ടുന്നു, ഹിന്ദിയിലും തമിഴിലും പാട്ട് പാടിപ്പിക്കുന്നു. അങ്ങനെ AR റഹ്മാനെ കാണാനും അദ്ദേഹത്തിനോട് സംസാരിക്കാനും തന്റെ ഒരു പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട് എന്ന് ബെന്നി ദയാൽ എന്ന സിംഗറിന് AR റഹ്മാനെ ഒന്ന് കാണിച്ചു കൊടുക്കാനുള്ളൊരു വലിയൊരു അവസരവും അദ്ദേഹത്തിന് കിട്ടി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എണ്ണിയാൽ തീരാത്ത പാട്ടുകളാണ് AR റഹ്മാൻ ബെന്നി ദയാലിന് വേണ്ടി സമ്മാനിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു സംഗീത സംവിധായകൻ ആഗ്രഹിക്കുന്നത് ഒരു പടി മേലെ കൊടുക്കാൻ സാധിക്കുമ്പോൾ തന്നെയാണ് ആ സിംഗറിന് അതൊരു വലിയ വിജയമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ദൗത്യം ഏറ്റവും ഭംഗിയായി തീർക്കുന്ന ഒരാൾ തന്നെയാണ് ബെന്നി ദയാൽ. സോ അതുകൊണ്ട് തന്നെയാണ് എണ്ണിയാൽ തീരാത്ത അത്രയും ഗാനങ്ങൾ AR റഹ്മാൻ അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. എന്തായാലും ഓമന പെണ്ണേ എന്ന് പറയുന്ന ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. താമരയും വരികൾ എഴുതി, കല്യാണി മേനോനും താമരയും ചേർന്ന് വരികൾ എഴുതി, ബെന്നി ദയാലും കല്യാണിയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്, ഫ്രം ദ മൂവി വിണ്ണയ്ത്താണ്ടി വരുവായ. മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മലയാളി ക്യാരക്ടർ കൂടി ഉണ്ടായിരുന്ന ഒരു സിനിമ കൂടിയായിരുന്നു. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബെന്നി ദയാൽ എന്ന ഗായകനെ നമ്മൾ ഓർക്കുന്നു. ആണോർമയിലുണരും ഗാനങ്ങൾ, സ്റ്റേ ട്യൂൺഡ്.

സംഗീത ലോകത്തേക്ക് ബെന്നി ദയാലിന്റെ ആദ്യകാല പ്രവേശനം എന്ന് പറയുന്നത് S5 എന്ന പോപ്പ് ബാൻഡിലൂടെയാണ്. SS മ്യൂസിക് നടത്തിയ ഒരു ടാലന്റ് ഹണ്ടിലൂടെയാണ് ഈ ഒരു ബാൻഡ് രൂപപ്പെട്ടത്. പിന്നീട് അദ്ദേഹത്തിന്റെ കഴിവ് ശ്രദ്ധിച്ചിട്ടാണ് AR Rahman പ്ലേബാക്ക് സിംഗിങ്ങിലേക്ക് ബെന്നിക്ക് ഒരു വലിയൊരു അവസരം നൽകുന്നത്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ മലയാളത്തിലും ഒരുപാട് നല്ല ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ഏറ്റവും പുതിയതായി പാടിയിട്ടുള്ള പാട്ടുകളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ലിറിക്സിന്റെ മീനിങ് ഒന്നും അറിയാതെ വളരെ ഭംഗിയായി പാടിയ ഒരു പാട്ട് തന്നെയാണ് ഓള് മെലഡി എന്ന് പറയുന്ന പാട്ട്. ഈ പാട്ട് പാടുന്ന സമയത്ത് ലിറിക്സിന്റെ മീനിങ് ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിലും ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയ ആയതുകൊണ്ട് തന്നെ വിഷ്ണു പറഞ്ഞു പാടിക്കോ പാടിക്കോ ഒരു കുഴപ്പമില്ല പാടിക്കോ പാടിക്കോ എന്നുള്ളത്. പക്ഷെ പാടുന്ന സമയത്ത് ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതൊരു വമ്പൻ ഹിറ്റായി മാറിയ ഒരു പാട്ട് തന്നെയായിരുന്നു. നമ്മുടെ മൂസൻ പരാരി വരികൾ എഴുതി വിഷ്ണു വിജയ് കമ്പോസ് ചെയ്തിട്ടുള്ള ഓള മെലഡി എന്ന് പറയുന്ന പാട്ട് തല്ലുമാല എന്ന സിനിമയിൽ നിന്ന്. ബെനിദയാൽ, ഹരിചരൺ, ശേഷാദ്രി, സലീം കുമാർ, വിഷ്ണു വിജയ് എല്ലാവരും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM 90.4. ദിസ് ഇസ് RG ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

കൊണ്ട് അവൻ വരികയാണ്. ആര് വരാണ്? ഞമ്മളെ മജ്നു. എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത്. ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കട് വിൽക്കണ നേഴ്സറിയില് വെളിച്ചപ്പൂക്കട് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത് പേര്?

0: ജെന്താ പോവാനു?
1: ജെന്താ പോക്ക് ക്യാൻസൽ ചെയ്തത്?
0: ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാ.
1: കുറച്ചുകാലം കമ്പനി അടിച്ചിറക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ?
0: നോക്കി നോക്കാം.

0: കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്നാതിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഓണിവർ മാർക്ക്. ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

എ ആർ റഹ്മാൻ എന്ന സംഗീത സംവിധായകനോടൊപ്പം എണ്ണിയാൽ തീരാത്ത ഗാനങ്ങൾ പാടിയിട്ടുള്ള അതുല്യനായ ഒരു കലാകാരൻ തന്നെയാണ് ബെന്നി ദയാൽ എന്ന സിംഗർ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. ബെന്നി ദയാലിന്റെ ഒരു സംഗീത യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ, എനിക്ക് തോന്നുന്നു എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും എനിക്ക് വളരെ വ്യത്യസ്തമായി തോന്നിയിട്ടുള്ള ഒരു പാട്ടാണ് 24 എന്ന സിനിമയിലെ കാലം യൻ കാതലിയോ എന്ന് പറയുന്ന പാട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വിഷണറി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എ ആർ റഹ്മാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ വിഷന്റെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നാണ് ബെന്നി ദയാൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു യാത്രികൻ എന്ന നിലയിൽ ഒരുപാട് നല്ല പാട്ടുകൾ എ ആർ റഹ്മാനു വേണ്ടി അദ്ദേഹത്തിന് പാടാൻ സാധിച്ചു. പക്ഷെ ചില പാട്ടുകൾ പാടുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കും എ ആർ റഹ്മാൻ എന്താണ് വേണ്ടത് ബെന്നി ദയാലിൽ നിന്ന്. അത് കൃത്യമായി അദ്ദേഹം കൊടുക്കുകയും ചെയ്തു. പക്ഷെ ചില പാട്ടുകളിൽ ബെന്നി ദയാലിനോട് ജസ്റ്റ് സ്കില്ലറ്റ് മാൻ എന്നൊക്കെ പറയും അദ്ദേഹം. സോ ദാറ്റ് എന്താണോ ബെന്നിയുടെ കയ്യിലുള്ളത് അത് ബെന്നി എടുത്തോളൂ, പാടിക്കോളൂ എന്നുള്ളൊരു ഫ്രീഡം ചില പാട്ടുകളിൽ അദ്ദേഹം കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് കാലം യൻ കാതലിയോ എന്ന് പറയുന്ന 24 എന്ന സിനിമയിലെ പാട്ട്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള, വളരെ ഭംഗിയായിട്ടുള്ള നുവൻസസ് ഉള്ള ബെന്നിയുടെ ശബ്ദത്തിന്റെ ഒരു റേഞ്ചിനെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു പാട്ടായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വൈരമുത്തു വരികൾ എഴുതി ബെന്നി ദയാലും അഭയ് ജോധ്പുർക്കറും ശശ്വാന്ത് സിംഗും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഒണഹലി എഫ് എം 90.4, ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

തിരിച്ചെത്തിയിരിക്കുകയാണ് ഓണോർമയിലുണരും ഗാനങ്ങൾ അഹലി എഫ് എം 90.4 ൽ. ദിസ് ഇസ് ആർ ജി ഈര വിത്ത് യു. സംഗീതത്തിലൂടെ ഇന്ത്യ മുഴുവൻ സ്വന്തമാക്കിയ ഒരു മലയാളിയുടെ ശബ്ദത്തെ പറ്റിയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ബെന്നി ദയാൽ എന്ന അതുല്യ ഗായകനെ പറ്റി. എനിക്ക് തോന്നുന്നു അമ്പിളി എന്നൊരു സിനിമയിൽ കൂടി അദ്ദേഹത്തിന്റെ നല്ലൊരു പാട്ട് നമ്മൾ കേട്ടു, ഒരു ചെറുകിളിയുടെ എന്ന ഗാനം. ഒരു നല്ല രസമാണ് അദ്ദേഹത്തിന്റെ വോയിസിൽ എക്സ്പെരിമെന്റ് ചെയ്യാനും അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ നമുക്ക് പാട്ടിന്റെ ടെക്സ്ചർ തന്നെ നമുക്ക് ചെറുതായിട്ടൊക്കെ മാറ്റാൻ സാധിക്കുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതില് ബെന്നി ദയാലിനൊപ്പം ചെറിയൊരു കിഡ്സിന്റെ ഒരു കോറസ് സെഷനും കൂടി ഈ പാട്ടിൽ വരുന്നുണ്ട്. ആൻഡ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മലയാളം പാട്ട് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു കോമ്പോസിഷൻ തന്നെയാണ് വിഷ്ണു വിജയുടെ അമ്പിളി എന്ന സിനിമയിലെ ഒരു ചെറുകിളിയുടെ എന്ന് പറയുന്ന ഗാനം. ആൻഡ് അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ശബ്ദം അന്വേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ബെന്നി ദയാൽ അല്ലാതെ മറ്റൊരു സിംഗറിന്റെ ശബ്ദം നമുക്ക് അവിടെ ചിന്തിക്കാനേ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പാട്ട് എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. സോ ഈ പാട്ടാണ് അടുത്തതായി അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അമ്പിളി എന്ന സിനിമയ്ക്ക് വേണ്ടി വിനായക് ശശികുമാർ വരികൾ എഴുതി, വിഷ്ണു വിജയ് കമ്പോസ് ചെയ്ത് ബെന്നി ദയാൽ പാടിയ പാട്ട് ഓണോർമയിലുണരും ഗാനങ്ങൾ. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. മറ്റൊരു ദിവസം മറ്റൊരു പാട്ട് കഥയുമായി നമുക്ക് കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു അഹലി എഫ് എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ബൈ ബൈ. ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: പാലക്കാട്.
1: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in, ഫോൺ 9496000133.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട്

and without break. Red Ahalya FM 90.4. Kete kete kootu kooda. ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം. അഹല്യ എഫ്എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ്എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.